0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുമൽ. ഇന്ന് 2026 ജൂലൈ മാസം 12 തീയതി ഞായറാഴ്ച.

കൊലവർഷം 1201, മിഥുനമാസം 28 തീയതി, മകീരം നക്ഷത്രം. സോക്രട്ടീസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കൊന്നും അറിയില്ല എന്ന് എനിക്കറിയാം, അതുമാത്രമാണ് എന്റെ ഒരേ ഒരു അറിവ്. എല്ലാം അറിയാമെന്ന ഭാവം നമ്മുടെ ചിന്തകളെ അവിടെ തന്നെ തളച്ചിടും. എന്നാൽ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന തിരിച്ചറിവാണ് നമ്മളെ പുതിയ അറിവുകളിലേക്ക് നയിക്കുന്നത്. അഹങ്കാരമില്ലാതെ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഈ ദിവസം നമുക്ക് ഉപയോഗിക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഓരോ നിമിഷവും നാം എന്തൊക്കെ ചിന്തകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? പലപ്പോഴും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക നല്ല ചിന്തകളായിരിക്കില്ല. ഉദാഹരണത്തിന്, പുറത്തുപോയ ഒരു വ്യക്തി തിരിച്ചെത്തേണ്ട സമയം ഏറെ കഴിഞ്ഞിട്ടും എത്തിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആശങ്കകളാകും കൂടുകൂട്ടുക. നാം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അതുമായി ബന്ധമില്ലാത്ത ചിന്തകൾ നമ്മെ അലോസരപ്പെടുത്താറില്ലേ? ഇത് ചിന്തകളെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയാണ് സൂചിപ്പിക്കുന്നത്. അമിത ചിന്തകളാണ് വാസനകൾക്ക് ഹേതുവാകുന്നത്. മനസ്സൊരു മാന്ത്രിക കുതിരയാണ്. നിയന്ത്രണമില്ലാതെ, കടിഞ്ഞാണില്ലാതെ ചിന്തകളിൽ പെട്ടലയുക എന്നത് മനസ്സിന്റെ സ്വഭാവമാണ്. ഇതിനെ മറികടക്കാനുള്ള ഉപായങ്ങൾ സായത്തമാക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. അതിനുള്ള ഒരു മാർഗം മനസ്സിനെ ഭഗവത് ചിന്തകളിൽ, ഭഗവത് രൂപത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ്. മനസ്സിന്റെ ശീലങ്ങളാണ് വാസനകളായി പുറത്തു വരുന്നത്. ഇത് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. നാം ഇരുട്ടത്ത് പുറത്തുപോയി വരുമ്പോൾ വഴിയിൽ ഒരു കയറ് കിടക്കുന്നത് കണ്ട് പാമ്പാണെന്ന് കരുതി വല്ലാതെ ഭയപ്പെട്ട് നിലവിളിച്ചു പോവാറുണ്ട്. അങ്ങനെ ആകെ ഒരു ദുർഘടം പിടിച്ച മാനസികാവസ്ഥയിൽ എത്തുകയും ചെയ്യും. അപ്പോഴാണ് ഒരു വിശദ വീക്ഷണത്തിൽ അത് പാമ്പല്ലെന്നും വെറും കയറാണെന്നും തിരിച്ചറിഞ്ഞ് നമ്മുടെ ഭയം മാറുന്നത്. അപ്പോൾ മനസ്സിന്റെ ഭയം മാറി ആശ്വാസവും സന്തോഷവും തോന്നി. ഏതാണ്ട് ഇതുപോലെയാണ് മായാബന്ധനങ്ങളിൽപ്പെട്ട് ശരിയായ ജ്ഞാനം ഉദിക്കാതിരിക്കുകയും ശരിയായ അറിവ് നേടാൻ ശ്രമിക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ വാസനകൾ പീലിവിടർത്തുന്നത്. എന്നാൽ ശരിയായ അറിവ് ലഭിക്കുമ്പോൾ വാസനകൾ ഇല്ലാതാകും. ആത്മജ്ഞാനം ലഭിച്ചാൽ ലോകത്തിൻ്റെ എല്ലാം ബ്രഹ്മമാണെന്നും ആത്മാവിൻ്റെ രൂപത്തിൽ എല്ലാവരിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്നും നമുക്ക് മനസ്സിലാകും. ഒരാൾ പരിപൂർണതയിൽ എത്തുമ്പോൾ അയാൾക്ക് ഏകം സത്, അഥവാ എല്ലാം ഒന്നാണ് എന്ന ബോധമുണ്ടാകും. സ്ത്രീ, പുരുഷൻ, സ്വർണം, വീട് എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ ഇല്ലാതാവാൻ ആത്മജ്ഞാനം ഉണ്ടാകണം. അങ്ങനെയായാൽ ഒരാൾ പൂർണതയിലെത്തും. നമ്മുടെ ആചാര്യന്മാർ ഇതിനെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നുണ്ട്. ശ്രീ ശങ്കരാചാര്യർ, ശ്രീനാരായണ ഗുരു, സ്വാമി വിവേകാനന്ദൻ, സ്വാമി അഭേദാനന്ദൻ, ഇവരെല്ലാം എല്ലാറ്റിലും ആത്മാവിനെ ദർശിക്കാൻ കഴിയുന്ന ഉന്നത തലത്തിലേക്ക് ഉയരേണ്ടതിനെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരുട്ടറയിൽ കിടക്കുമ്പോൾ നമുക്കൊന്നും വ്യക്തമായി കാണാൻ സാധിക്കില്ല. എന്നാൽ അവിടെ പ്രകാശം വന്നാൽ കാലാകാലങ്ങളായി അവിടെ തളം കെട്ടിയിരുന്ന ഇരുട്ട് പെട്ടെന്ന് വെളിച്ചത്തിന് വഴിമാറുന്നതായി കാണാം. ഇതുപോലെ ശരിയായ അറിവ്, ബോധം അഥവാ ജ്ഞാനം ലഭിച്ചാൽ വാസനകൾ തൽക്ഷണം ഇല്ലാതാകും. യഥാർത്ഥ അറിവ് നേടുക എന്നതാണ് പരമ പ്രധാനമായ കാര്യം. ഇന്ന് ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രമോ അതിൻ്റെ അതിവിപുലമായ പാരമ്പര്യമോ മനസ്സിലാക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ടെന്ന്. ഒരു നാടിനെ തകർക്കാൻ ശരിക്കും നശീകരണായുധങ്ങളുടെ ആവശ്യമൊന്നുമില്ല. മറിച്ച് അവിടുത്തെ വിദ്യാഭ്യാസം നശിപ്പിച്ചാൽ മതിയാകും. വിദ്യാഭ്യാസം ഇല്ലാതായാൽ ആ രാജ്യവും നശിച്ചു. ആ രാജ്യം യഥാർത്ഥത്തിൽ സമ്പന്നമാകുന്നത് ആംഗലേയ ഭാഷ സംസാരിക്കുന്നതിലൂടെയോ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലൂടെയോ അല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കൃതിയും ശരിയായി മനസ്സിലാക്കി അതിൽ ഏറെ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ്. അതിനു വേണ്ടത് നമുക്ക് കണ്ണിനെ മൂടിയുള്ള തിമിരത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നാം ഭാരതമെന്ന ഈ സുവർണഭൂമിയുടെ വേരുകൾ തേടിയിറങ്ങണം. മുൻവിധികളില്ലാതെ മറ്റുള്ളവർ കെട്ടിച്ചമച്ച കഥകളുടെ മൂടുപടം മാറ്റി മുൻവിധികളില്ലാതെ യഥാർത്ഥ സത്യം അനാവൃതമാകണം. എങ്കിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പഴയ മഹിമയും ശുദ്ധിയും തിരികെ കൊണ്ടുവരാൻ സാധിക്കും. അറിവിനോളം മൂല്യമുള്ള മറ്റൊരു ധനവുമില്ല. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്നത് വെറുതെയല്ല. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 12-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കായി പോരാടി താലിബാൻ ഭീകരരുടെ വെടിയുണ്ടകളെ അതിജീവിച്ച പാകിസ്ഥാൻ സ്വദേശിയും നോബേൽ സമ്മാന ജേതാവുമായ മലാല യൂസഫ്സായിയുടെ ജന്മദിനമായ ജൂലൈ 12 ഐക്യരാഷ്ട്രസഭ മലാല ദിനമായി ആചരിക്കുന്നു. 2013 ജൂലൈ 12 തന്റെ 16-ാമത് ജന്മദിനത്തിൽ മലാല യു എൻ ആസ്ഥാനത്തെത്തി ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വികാരനിർഭരമായ പ്രസംഗം നടത്തിയിരുന്നു. ഈ ഓർമ്മപ്പെടുത്തലായി ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ അവകാശങ്ങൾക്കും സ്ത്രീ ശാക്തീകരണത്തിനുമായി ഈ ദിനം മാറ്റിവച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളുടെയും കൃഷിയുടെയും വികസനത്തിനായി പ്രവർത്തിക്കുന്ന പരമോന്നത സാമ്പത്തിക സ്ഥാപനമായ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നിലവിൽ വന്നത് 1982 ജൂലൈ 12 ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പാർലമെന്റ് പാസാക്കിയ നിയമത്തിലൂടെയാണ് ഇത് രൂപീകരിച്ചത്. ഗ്രാമീണ ജനവിഭാഗങ്ങൾക്ക് വായ്പകൾ ലഭ്യമാക്കുന്നതിനും കാർഷിക വിപണനം മെച്ചപ്പെടുത്തുന്നതിനും ചെറുകിട കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നബാർഡ് രാജ്യത്ത് നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. സംഗീത ലോകത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച് പ്രശസ്തമായ ബ്രിട്ടീഷ് റോക്ക് ബാൻഡ് ദ റോളിംഗ് സ്റ്റോൺസ് തങ്ങളുടെ കന്നി സ്റ്റേജ് പ്രകടനം നടത്തിയത് 1962 ജൂലൈ 12 ലണ്ടനിലെ പ്രശസ്തമായ മാർക്വി ക്ലബിലായിരുന്നു മിക് ജാഗറുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം ആദ്യമായി ഒത്തുകൂടിയത്. റോക്ക് ആൻഡ് റോൾ സംഗീത ശാഖയെ ആഗോളതലത്തിൽ ജനകീയമാക്കുന്നതിലും യുവാക്കളുടെ സംസ്കാരത്തെ സ്വാധീനിക്കുന്നതിലും ഈ ബാൻഡ് വിപ്ലവകരമായ പങ്കുവഹിച്ചു. അമേരിക്കൻ സാഹിത്യത്തിലെയും തത്വചിന്തയിലെയും എക്കാലത്തെയും മികച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളായ ഹെൻറി ഡേവിഡ് തോറോ ജനിച്ചത് 1817 ജൂലൈ 12 പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ വാൽഡൻ എന്ന പുസ്തകം ലോക പ്രശസ്തമാണ്. അദ്ദേഹത്തിന്റെ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന ലേഖനമാണ് പിൽക്കാലത്ത് മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹ സമരങ്ങൾക്കും മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ മനുഷ്യാവകാശ പോരാട്ടങ്ങൾക്കും വലിയ ദാർശനിക പ്രചോദനമായി മാറിയത്. ഫ്രഞ്ച് കായിക ചരിത്രത്തിലെ ഏറ്റവും സുവർണ നിമിഷം പിറന്നത് 1998 ജൂലൈ 12 സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരും ലോകോത്തര കളിക്കാർ അണിനിരന്നതുമായ ബ്രസീലിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസ് ചരിത്രത്തിലാദ്യമായി ഫുട്ബോൾ ലോകകപ്പ് സ്വന്തമാക്കിയത്. സിനദിൻ സിദാൻ ഇരട്ട ഗോളുകൾ നേടി ഫ്രാൻസിന്റെ ഹീറോയായി മാറിയ മത്സരമായിരുന്നു ഇത്. ഫ്രാൻസിലെ വിവിധ വംശജരായ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ ഈ കായിക വിജയം വലിയൊരു സാമൂഹിക പങ്കുവഹിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും പറയുന്ന സമയത്തിനുള്ളിൽ കൃത്യതയോടും സത്യസന്ധതയോടും കൂടി അത് പൂർത്തിയാക്കി കാണിച്ച് ഭാരതത്തിന് വികസനത്തിന്റെ പുതിയ മുഖം നൽകിയ അച്ചടക്കത്തിന്റെ പ്രവാചകൻ. ഇന്ന് ജൂലൈ 12. കർമ്മശേഷി കൊണ്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൊണ്ടും രാജ്യം മുഴുവൻ ആദരിക്കുന്ന ഭാരതത്തിന്റെ പ്രിയപ്പെട്ട എഞ്ചിനീയറിംഗ് വിസ്മയം ഈ ശ്രീധരന്റെ ജന്മദിനം. അസാധ്യമെന്ന് ലോകം കരുതിയ പല വൻകിട പദ്ധതികളും സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കി മാറ്റിയ പ്രതിഭയാണ് അദ്ദേഹം. ഏതൊരു വലിയ ദൗത്യം ഏറ്റെടുക്കുമ്പോഴും സമയനിഷ്ഠ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം. ഒരു പദ്ധതി നിശ്ചയിച്ച തീയതിക്ക് മുമ്പോ അല്ലെങ്കിൽ കൃത്യം ആ ദിവസത്തിലോ തീർക്കുക എന്നത് അദ്ദേഹത്തിന്റെ കരിയറിലുടനീളം ഒരു വ്രതം പോലെ കൊണ്ടു നടന്നു. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടും ഒരു രൂപയുടെ പോലും അഴിമതിക്ക് ഇടം നൽകാത്ത അദ്ദേഹത്തിന്റെ സുതാര്യമായ പ്രവർത്തന ശൈലി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഏവർക്കും വലിയൊരു മാതൃകയാണ്. സഹപ്രവർത്തകരെ വിശ്വസിക്കാനും അവരിൽ കൃത്യമായ ഉത്തരവാദിത്ത ബോധം വളർത്താനും അദ്ദേഹത്തിന് പ്രത്യേക വൈഭവമുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രകോപനങ്ങൾക്കോ മറ്റ് സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങാതെ സാങ്കേതികതയ്ക്കും സുരക്ഷയ്ക്കും മാത്രം മുൻഗണന നൽകിയ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്നും ശ്രദ്ധേയമാണ്. രാജ്യം പത്മവിഭൂഷൺ നൽകിയും ഫ്രഞ്ച് സർക്കാർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹങ്ങൾ വലിയ ബഹുമതികൾ നൽകിയും ഈ കർമ്മയോഗിയെ ആദരിച്ചിട്ടുണ്ട്. പ്രായം കേവലം ഒരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്നും അദ്ദേഹം തന്റെ ചിന്തകളിലൂടെയും അനുഭവങ്ങളിലൂടെയും സമൂഹത്തിന് വഴികാട്ടിയായി നിലകൊള്ളുന്നു. ഒരു പുതിയ ഭാരതം കെട്ടിപ്പടുക്കാൻ കഠിനാധ്വാനവും അച്ചടക്കവും എത്രത്തോളം ആവശ്യമാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഈ ശ്രീധരന് ഈ ജന്മദിനവേളയിൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: Info@7.
5: നമസ്കാരം. ഇൻഫോ എറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. മൃഗസംരക്ഷണ മേഖലയിലെ കർഷകരുടെ വരുമാനം വർധനവും ഉപജീവന സുരക്ഷയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജീവനം 2.0 പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ അലനല്ലൂർ UB കൺവെൻഷൻ സെന്ററിൽ നിർവഹിക്കും. ക്ലസ്റ്റർ പരിധിയിലുള്ള കർഷകർക്കുള്ള സൗജന്യ വിരമരുന്ന് വിതരണം, സംരംഭകർക്കായുള്ള ബാങ്ക് വായ്പാ മേള, കിസാൻ ക്രെഡിറ്റ് കാർഡ് ഡ്രൈവ് എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന 4-7 തുല്യതാ പരീക്ഷകളിലായി ജില്ലയിൽ 146 പേർ പരീക്ഷ എഴുതും. 2 ദിവസങ്ങളിലായി നടക്കുന്ന 7th തരം തുല്യതാ പരീക്ഷ ഇന്നലെ ആരംഭിച്ചു. ഇന്ന് 7th തരവും 4th തരവും പരീക്ഷ നടക്കും. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബയോ കെമിസ്ട്രി വിഭാഗത്തിലെ സർവീസ് ലാബിലേക്ക് ആവശ്യമായ മെഷീൻ അഗാപെ BS390 ആവശ്യമായ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി July 18 ഉച്ചയ്ക്ക് 2 വരെ. കൂടുതൽ വിവരങ്ങൾ മെഡിക്കൽ കോളേജ് ഓഫീസിൽ ലഭിക്കും. വിശദാംശങ്ങൾക്കായി ഫോൺ 0491-29-74125. നമ്പർ ഒരിക്കൽ കൂടി 0491-29-74125. ജില്ലയിൽ വിവിധ പദ്ധതികളിലെ ഒഴിവുകളിലേക്ക് രജിസ്ട്രേഡ് വെറ്റിനറി ഡോക്ടർമാരെയും ABC സെന്ററുകളിലെ ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ് ഒഴിവുകളിലേക്കും താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് July 14 രാവിലെ 11 മുതൽ 12:30 വരെ കൂടിക്കാഴ്ച നടത്തും. ഉദ്യോഗാർത്ഥികൾ വെറ്റിനറി ബിരുദ സർട്ടിഫിക്കറ്റും കേരള വെറ്റിനറി കൌൺസിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റും ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ് ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി പാലക്കാട് VH റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ചേംബറിൽ എത്തിച്ചേരണം. വെണ്ണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST, സോഷ്യൽ സയൻസ്, UPST എന്നീ തസ്തികകളിൽ ദിവസവേതനടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപിക ഒഴിവിലേക്ക് July 14 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-25-15872. നമ്പർ ഒരിക്കൽ കൂടി 0491-25-15872. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 2025 കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കായി നൽകുന്ന അവാർഡിലേക്ക് July 13 വരെ അപേക്ഷിക്കാം. സി അച്യുത മേനോൻ സ്മാരക അവാർഡ്, VV രാഗൻ സ്മാരക അവാർഡ്, പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ്, CB കല്ലിങ്കൽ സ്മാരക കർഷകോത്മക അവാർഡ്, കേരകേസരി പൈതൃക കൃഷി, വിത്ത് സംരക്ഷണ, വ്യക്തിവിളകളുടെ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന ആദിവാസി ഊര്, മികച്ച ജൈവ കർഷകൻ, മികച്ച യുവകർഷക, യുവകർഷകൻ, ഹരിതമിത്ര, ഹൈടെക് കർഷകൻ, കർഷക ജ്യോതി, മികച്ച തേനീച്ച കർഷകൻ, കർഷക തിലകം, ശ്രമശക്തി, കർഷക ഭാരതി, അച്ചടി മാധ്യമം, നവമാധ്യമം, ദൃശ്യമാധ്യമം, കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡർ, മികച്ച കൂൺ കർഷക, കർഷകൻ പഴവർഗ സംസ്കരണം, മൂല്യവർദ്ധിത മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്നിങ്ങനെ 35 കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന വ്യക്തികൾക്കാണ് അവാർഡുകൾ നൽകുന്നതെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. വിശദവിവരങ്ങളും കൃഷിഭവനുകളിൽ നിന്നും ലഭിക്കും. www.keralaagriculture.gov.in ൽ നിന്നും ലഭിക്കും. ഇതോടുകൂടി ഇൻഫോ സെവൻ പൂർണ്ണമാകുന്നു. നന്ദി.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: എംപി ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
0: ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാമിയാണ് കൂടെയുള്ളത്. എഴുത്തോലയുടെ സമയമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഹൂ പാക്സ് യുവർ പാരഷൂട്ട്? ഇതാണ് എന്റെ ചോദ്യം. അന്തം വിടണ്ട കേട്ടോ, കാര്യം ഞാൻ പറയാം. നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടങ്ങ് കരിയറും ലൈഫും ഒക്കെ സെറ്റാക്കിയതാണെന്നല്ലേ. പക്ഷേ സക്സസ് എന്ന് പറയുമ്പോൾ അതൊരു സോളോ ആയിട്ടുള്ള കാര്യമാണോ? നിങ്ങളുടെ ലൈഫിലെ പല പല ജംഗ്ഷൻസിൽ നിങ്ങളെ വീഴാതെ കാത്തു പിടിച്ച ചില ആളുകളുണ്ടാവും. ചിലപ്പോൾ അത് നിങ്ങളുടെ പാരൻസ് ആവാം, ടീച്ചർ ആവാം, നിങ്ങളുടെ മെന്റർ ആവാം, ക്ലോസ് ഫ്രണ്ട് ആകാം, ഓ സംടൈംസ് ഈവൻ എ കൈൻഡ് സ്ട്രേഞ്ചർ. അല്ലേ, നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും ചില സമയത്ത് നമുക്ക് വലിയ ഹെൽപ്പ് തരാറുണ്ടാകും. ചില സമയത്ത് നമ്മളെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകും. ചില സമയത്ത് ഒരു ചെറിയ ചിരി കൊണ്ട് പോലും ചില ആളുകൾ നമ്മളുടെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ടാകും. അല്ലേ, അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഹൂ പാക്സ് യുവർ പാരച്യൂട്ട്?

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ചോദ്യം ചോദിച്ചു, പാട്ടൊക്കെ കേട്ടു, പക്ഷെ എന്താണ് സംഗതി എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലേ? അപ്പോ ഹൂ പാക്സ് യുവർ പാരച്യൂട്ട് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ പാരച്യൂട്ട് ആരാണ് പാക്ക് ചെയ്യുന്നത്? ഇത് ഒരു കഥയാണ്, അമേരിക്കൻ നേവിയിലുള്ള ഒരു ഫൈറ്റർ പൈലറ്റിന്റെ കഥ. ചാർലി പ്ലംബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. വിയറ്റ്നാമിലെ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ യുദ്ധ വിമാനം ടപ്പേന്ന് തകർന്നു. പക്ഷേ പാരച്യൂട്ട് കൃത്യസമയം തുറന്നത് കൊണ്ട് മാത്രം അദ്ദേഹം മാജിക്കലായിട്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫിനോടൊപ്പം ഒരു റെസ്റ്റോറൻറ്റില് വളരെ ക്വൈറ്റ് ആയിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ദൂരെ ഒരു ടേബിളിൽ ഇരിക്കുന്ന ഒരാള് അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ആ മനുഷ്യൻ ഈ ചാർലി എന്നയാളുടെ അരികിലേക്ക് നടന്നു വന്നു. പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ യുദ്ധകാലത്ത് കിറ്റി ഹോക്ക് കപ്പലിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകളൊക്കെ പറത്തിയ പൈലറ്റ് അല്ലേ? ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ചാർലി അത്ഭുതത്തോടെ തലയാട്ടി, അതേ ഞാൻ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഓ മൈ ഡിയർ ഫ്രണ്ട്, ഞാനാണ് നിങ്ങളുടെ പാരച്യൂട്ട് പാക്ക് ചെയ്തിരുന്നത് അന്നത്തെ ദിവസം, ആ അപകടം നടന്ന ദിവസം. ഇത്രയും പറഞ്ഞു അദ്ദേഹം ചിരിച്ചുകൊണ്ടുപോയി. അന്നത്തെ രാത്രി ചാർലിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ കിടക്കയിൽ കിടന്ന് ആലോചിക്കുകയാണ്. കപ്പലിന്റെ അടിത്തട്ടിൽ ഇരുന്ന് മണിക്കൂറുകളോളം ശ്രദ്ധയോടെ പാരച്യൂട്ട്സ് ഒക്കെ മടക്കി വെച്ചിരുന്ന് എത്രയോ സാധാരണക്കാരായിട്ടുള്ള സൈനികരെ അദ്ദേഹം ദിവസവും കടന്നു പോയിട്ടുണ്ട്, കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവരുടെ മുഖത്തേക്ക് നോക്കാനോ ചിരിക്കാനോ ഒരു താങ്ക്സ് പറയാനോ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ലൈഫ് രക്ഷിച്ച ആ മനുഷ്യന്റെ പേര് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അന്നു മുതൽ ഈ ചാർലി എന്ന ഫൈറ്റർ പൈലറ്റ് പിന്നീട് അദ്ദേഹം കൊടുക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളിലും എവിടെ പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങളും അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യത്തോടെയാണ്, ഹൂ ഇസ് ദ മാൻ ഹു പാക്സ് യുവർ പാരച്യൂട്ട് എന്നുള്ള ഒരു ചോദ്യത്തോടെ. ആലോചിച്ച് നോക്കിക്കേ, വളരെ വളരെയധികം നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ് അല്ലെ, ഹൂ ഇസ് പാക്കിംഗ് യുവർ പാരച്യൂട്ട് എന്നുള്ളത്. ചിന്തിക്ക്. ഞാനൊരു കിടുപ്പാട്ടിന് ശേഷം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്, എഴുത്തോലയുടെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ആരാണ് നിങ്ങളുടെ പാരച്യൂട്ടുകൾ പാക്ക് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് നിങ്ങളൊരു ഫൈറ്റർ പൈലറ്റ് ആവണം എന്ന് ഇല്ല ഒരു ഉത്തരം പറയാനായിട്ട്. മൈ ഡിയർ ലിസ്ണേഴ്സ്, നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് മനുഷ്യരുണ്ടല്ലേ, നമ്മൾ ഇന്ന് കാണുന്ന വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും പിന്നില് നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് സേഫായിട്ടുള്ള ഒരു എൻവയൺമെന്റ് സെറ്റ് ചെയ്ത് തരുന്ന, നമുക്ക് സുരക്ഷയൊരുക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളാകാം, അമ്മയാകാം, അച്ഛനാകാം, നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ആവാം, ഫ്രണ്ട്സ് ആവാം, നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാവാം, അല്ലെങ്കിൽ ദിവസവും നമ്മളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന ആരുമായിക്കോട്ടെ, നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോരുത്തരെയും ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എഴുത്തോലയിൽ ഞാൻ ഈ കഥ പറഞ്ഞത്. ആ ഫൈറ്റർ ജെറ്റ് പൈലറ്റിന്റെ കഥ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ പാരച്യൂട്ട് പാക്ക് ചെയ്യുന്ന മനുഷ്യരെ ഓർക്കാനും അവരോട് നന്ദി പറയാനും നമ്മൾ മറന്നുപോകരുത്. അന്ന് ആ പാരച്യൂട്ട് പാക്ക് ചെയ്ത മനുഷ്യനെ കണ്ടതിന് ശേഷം പൈലറ്റ് ചാർലിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. പുള്ളി ആകെ എന്താ പറയുക, കൺഫ്യൂസ്ഡായി, ഗിൽറ്റിലായി പോയ അദ്ദേഹം, വളരെ ഗിൽറ്റി ആയിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചത്. നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഇന്നത്തെ ഈ നിലയിലെത്തിക്കാൻ ബാക്ക് സ്റ്റേജിൽ നിന്ന് പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മൾ വിചാരിക്കും പിന്നെ എപ്പോഴെങ്കിലും നന്ദി പറയാം. ബട്ട് ബ്രോ, ഗ്രാറ്റിറ്റ്യൂഡ് ഡിലീഡ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡിനൈഡ്. നന്ദി പറയാൻ ലേറ്റ് ആയാൽ അത് പറയാതിരിക്കുന്നതിന് തുല്യമാണ്. നാളെയാകട്ടെ, മറ്റന്നാളാകട്ടെ എന്ന് വെച്ച് മാറ്റിവെക്കരുത്. നിങ്ങളുടെ മനസ്സിൽ അത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സേ ഇറ്റ് ദാറ്റ് അറ്റ് ദ റൈറ്റ് പോയിന്റ് ഓഫ് ടൈം ആൻഡ് സേ ദാറ്റ് താങ്ക് യു നൗ. ഈ ഷോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ചിലപ്പോൾ നമ്മളെ സഹായിച്ച നമുക്കറിയാത്തൊരാൾ, അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അമ്മ, ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാം താങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മള് എന്താ പറയാ, നമ്മൾ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യങ്ങളല്ല ഇത്തരത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. അത് നമ്മൾ കാണിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഇന്നത്തെ എഴുത്തോലയിൽ നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങളുടെ സ്വന്തം എഴുത്തോലയാണ് കേൾക്കുന്നത്. അഭിരാമിയാണ് കൂടെയുള്ളത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു ടോക്ക് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. സം ഹീറോസ് നെവർ സ്റ്റാൻഡ് ഓൺ സ്റ്റേജ്, ദേ സ്റ്റാൻഡ് ബിഹൈൻഡ് യു. സ്പോട്ട്ലൈറ്റും കയ്യടിയും വാങ്ങാൻ എപ്പോഴും ചിലപ്പോ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. പക്ഷേ നമ്മൾ വീഴാതെ ബാക്കിൽ നിന്ന് താങ്ങുന്ന കുറെ അൺസങ് ഹീറോസ് ഉണ്ടാകും ഓരോരുത്തരുടെയും ലൈഫിൽ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോ, ബിഫോർ സൺസെറ്റ്, ഇന്നത്തെ ദിവസം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ എല്ലാരും ഒന്ന് സ്വയം ചോദിക്കാം, എനിക്ക് എന്റെ പാരച്യൂട്ട് പാക്ക് ചെയ്ത് തന്നത് ആരാണ്? അവരെ തിരിച്ചറിയാ, റെസ്പെക്ട് ചെയ്യാ. ലവ് യു ഓൾ, ലവ് യുവർ സപ്പോർട്ട് സിസ്റ്റം. നിങ്ങളുടെ ഇന്നത്തെ ദിവസം സൂപ്പർ പോസിറ്റീവ് ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ് ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്.

0: ശക്തിമംഗലം, വടക്കഞ്ചേരി ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
3: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച്
5: ഒരു ഡാൻസ് പെർഫോമൻസ് കാണുക എന്ന് പറയുന്നത് അത് നമ്മുടെ കണ്ണിന് മാത്രമല്ല മനസ്സിനും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തത് നർത്തകിയും നൃത്ത സംവിധായകയും ദൂരദർശന്റെ എ ഗ്രേഡ് ആർട്ടിസ്റ്റുമായിട്ടുള്ള ഉമാ ഗോവിന്ദാണ്. വെൽക്കം ടു ഗസ്റ്റ് റൂം. കൂടെ ഞാനുണ്ട് സുനിൽ, എന്നോടൊപ്പം ഉമാ ഗോവിന്ദ് ജോയിൻ ചെയ്യുന്നു. നമസ്കാരം മാം. സ്വാഗതം.
6: നമസ്കാരം.
5: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
6: നല്ല വിശേഷം. ഓൾസോ ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. കാരണം ഈ മൺസൂൺ ഫെസ്റ്റിവൽ സ്പെഷ്യലി ഇറ്റ്സ് എ ഗ്രേറ്റ് ടൈം ഫോർ ആർട്ടിസ്റ്റ്. കാരണം ഇവിടെ വന്നതിന് ശേഷവും വെൻ ഐ വെന്റ് ടു സീ ദ കൂത്തമ്പലം ഐ ഫെൽറ്റ് സോ ഇൻസ്പയർഡ് ബിക്കോസ് ഓഫ് ദ നേച്ചർ ആൻഡ് ഹൗ ദ കൂത്തമ്പലം ഇസ്. ആൻഡ് ഓൾസോ ഇറ്റ് ആഡ്സ് ബിക്കോസ് ഇറ്റ്സ് ദ റെയ്നി സീസൺസ് ആൻഡ് ദ ഫെസ്റ്റിവൽ ഇസ് ഓൾ അബൌട്ട് മൺസൂൺ.
5: Okay.
6: So I feel very happy and fortunate to be here right at this time.
5: മൺസൂണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തെ കുറിച്ച് തന്നെ ആദ്യം ചോദിക്കുകയാണ്. മഴ ഇഷ്ടമാണോ? മഴ എങ്ങനെയാണ് ഡാൻസുമായിട്ട് കണക്ട് ചെയ്യാറുള്ളത്?
6: മഴ ഡെഫിനറ്റ്ലി ഇഷ്ടമാണ്. ഡാൻസുമായിട്ട് എനിക്കോളോ ലൈക്ക് ഇറ്റ്സ് മഴ പെയ്യുമ്പോൾ എന്താണ് യൂഷ്വലി സംഭവിക്കുക, ഈ പ്രകൃതിയിലാണെങ്കിലും ഇറ്റ്സ് ലൈക്ക് ക്ലെൻസിങ്, ഇറ്റ്സ് ലൈക്ക് ക്ലിയറിങ്. And it makes way for new things, like pudhiya pudhiya chedigal varya, cheriya cheriya shrubs shootiya, even olla chedi thanne nalla reethiyil valaraya. Just like that, for an artist the cleansing is also important. Adhe pole thanne creative ideas, just like ingane prakruthi change cheyunu nu adhe madri I think that atmosphere itself gives us more energy to create something new. അപ്പോൾ ഒരു പുതിയൊരു വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി ഐ എം വർക്കിംഗ് വിത്ത് എ ന്യൂ പ്രൊഡക്ഷൻ. സോ വെൻ ഐ കെയിം ഹിയർ ഡ്യൂറിങ് ദിസ് ടൈം ഐ ഫെൽ സോ ഇൻസ്പയർഡ് ആൻഡ് ലൈക്ക് അത് ആ ഒരു പുതിയൊരു ക്രിയേറ്റീവ് എനർജി കിട്ടുന്ന പോലെ മഴ ഹെൽപ്സ്. ദാറ്റ് ഇസ് വാട്ട് ഐ ഫീൽ.
5: ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെയാണ് ഇരിക്കാറ്? എപ്പോഴും ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പ്ലസന്റ് ആയിട്ടാണോ എപ്പോഴും ഇരിക്കാറ്?
6: It's because of my art, I truly believe, and also about my teacher Guru Srimati V. Maithili. She is a very happy person. Mm-hmm. Soul wise she is very happy and she is so giving. Mm-hmm. So I was under her now for more than 20-25 years. So I believe I have got her qualities also. She is always very happy. Mm-hmm. So I feel I got the maybe that happiness from her. I am generally a happy person.
5: Mm-hmm. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നതിന്റെ ഒരു മീനിങ് എന്താണ്? ഉമാ ഗോവിന്ദന് ഉള്ള ഒരു അർത്ഥം എന്താണ്?
6: ശരിക്കും പറഞ്ഞാല് ഇറ്റ്സ് ഡാൻസ്.
5: ഡാൻസ്
6: ഫോർ മീ ഫസ്റ്റ്. വെൻ യു ആസ്ക് മീ അബൌട്ട് വാട്ട് മേക്സ് യു ഹാപ്പി, ഇറ്റ് ഇസ് ഡാൻസ്. ഇപ്പോ അതുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് കൊണ്ടാണ് മേ ബി യു ഫെൽറ്റ് ഐ എം ഹാപ്പി. ഐ എം ഹാപ്പി. ഡാൻസിലേക്ക് നിൽക്കുമ്പോൾ ഡാൻസ് ഇല്ലാത്ത ചില സമയങ്ങളിൽ മേ ബി ഐ ഫെൽറ്റ് ലിറ്റിൽ നോട്ട് മീ, അങ്ങനെ ഒരു

0: feeling. Mm-hmm. But when dance is with me, I am like, I'm very happy. So happy എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചതിൽ ഓഫ് കോഴ്സ് മൈ ഫാമിലി ദേ ഹ്യൂജ് ലാർജ്ലി സപ്പോർട്ട് മീ ഓൾസോ മൈ കൊളീഗ് മൈ ടീച്ചേഴ്സ് അങ്ങനെ നല്ലൊരു സപ്പോർട്ടീവ് സിസ്റ്റം ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ലൈക്ക് നമ്മൾ നേച്ചറിനെ പറ്റി സംസാരിച്ച് മഴ വെച്ച് തുടങ്ങിയില്ലേ ലൈക്ക് എൻ ആർട്ടിസ്റ്റ് വാട്ട് യു സീ ഫ്രം എൻ ആർട്ടിസ്റ്റ് വെൻ യു സീ എ പെർഫോമൻസ് എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞ് കേൾക്കുന്ന വാക്കുകളാണിത് യു സീ ദ ഫ്ലവർ You see the blossoming flower. Flower is very colorful. The flower is very cheerful. പക്ഷെ ഫ്ലവർ എവിടെ നിന്നുണ്ടായി ചെടിയിൽ ചെടി എങ്ങനെ നർച്ചർ ചെയ്യാൻ വേറെ സൺലൈറ്റ് വേണം അതാണ് സപ്പോർട്ടീവ് സിസ്റ്റംസ് സൺലൈറ്റ് വേണം നല്ല സോയിൽ വേണം അതിന് വളം വേണം അതിന് സമയാസമയത്ത് വെള്ളം വേണം അതിനെ നർച്ചർ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം എന്നാൽ മാത്രമേ ചെടിയിൽ പൂ വരുള്ളൂ അതേപോലെ ജസ്റ്റ് ലൈക്ക് ദാറ്റ് അത്രയും സപ്പോർട്ടീവ് സിസ്റ്റം ആണ് ആ പൂവിന് കാരണം അപ്പോൾ അതേപോലത്തെ ഒരു ഫാമിലി ആണെങ്കിലും ഒരു ടീച്ചറാണെങ്കിലും അതേപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് വി ബ്ലൂം അങ്ങനെ സോ
1: അതാണ് ഹാപ്പിനെസ്
0: അതാണ് ഹാപ്പിനെസ് ഡെഫിനറ്റ്ലി ഫാമിലി ഡാൻസ് ഫ്രണ്ട്സ് അസോസിയേറ്റ്സ് എവറിത്തിങ് മേക്സ് മീ ഹാപ്പി
1: ഓക്കെ ഉമാ ഗോവിന്ദന്റെ ഏറ്റവും വീക്ക് പോയിന്റ് ഏതാണ്
0: എന്റെ വീക്ക് പോയിന്റ് മേബി ഐ വാസ് ജസ്റ്റ് ഡിസ്കസിംഗ് വിത്ത് മൈ ഫ്രണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫീൽഡിൽ ഐ ആം വെരി നോട്ട് ഗുഡ് ഇൻ ഹാൻഡ്ലിങ് സോഷ്യൽ മീഡിയ ലൈക്ക് ചാനൽസ് ഇൻ ദിസ് ഏജ് ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഷോ കേസ് യുവർ സെൽഫ് സപ്പോർട്ട് യുവർ സെൽഫ് അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് അത് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന മാതിരി യു ഹാൻഡിൽ യുവർ തിങ്സ് ഇൻ സോഷ്യൽ മീഡിയ അതിൽ ഞാൻ ഭയങ്കര വീക്കാണ് പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ചിലപ്പോൾ ഞാൻ ആഴ്ചകളോടും അത് അങ്ങനെ ഉണ്ടെന്നേ മറക്കും അപ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഓ ഐ ഹാവ് ടു ഡു സംതിങ് എവറി വീക്ക് ഓർ എവറി ഡേ ഓർ ആൾട്ടർനേറ്റ് ഡേയ്സ് ഐ ഹാവ് ടു പോസ്റ്റ് സംതിങ് എന്ന് വിചാരിക്കും രണ്ട് ദിവസം ചെയ്യും പിന്നെ ഞാൻ മറക്കും എൻ്റെ സിസ്റ്റത്തിൽ അത് അപ്ലോഡ് ആയിട്ടില്ല അങ്ങനെ ഒരു യു ഹാവ് ടു വർക്ക് അത് അതിൽ ഞാൻ ഐ ആം ലിറ്റിൽ വീക്ക് ഇൻ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ അതൊരു എക്സ്ചേഞ്ച് ഉള്ളത് എങ്ങനെയാണ് അങ്ങനെയാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഈവൻ ഇപ്പൊ അഹല്യയിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ട് എങ്ങനെ അറിയുന്നു ആൾക്കാർ സോഷ്യൽ മീഡിയ ഡെഫിനറ്റ്ലി ദ കൂടുതൽ പബ്ലിസിറ്റി പോണത് സോഷ്യൽ മീഡിയ യു ഹാവ് ടു വർക്ക് ലൈക്ക് ദാറ്റ് ഓൾസോ ഒരു ഡാൻസറിന് എപ്പോഴും ഡാൻസ് മാത്രം പ്രാക്ടീസ് ചെയ്ത് ഡാൻസ് കളിക്കുന്നു അത് പോരാ ഇഫ് യു ആർ എ പ്രൊഫഷണൽ ഡാൻസ് യു ഹാവ് ടു ബി ഗുഡ് ഇൻ മെനി അതർ തിങ്സ് ഓൾസോ ലൈക്ക് ഹാൻഡിലിംഗ് അതർ ആർട്ടിസ്റ്റ് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം അതേപോലെ യു ഹാവ് ടു പ്രൊമോട്ട് യുവർ ആർട്ട് ഓൾസോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആ ഒരു ഭാഗത്ത് ഐ ആം വീക്ക് ഐ ഹാവ് ടു ലേൺ ആൻഡ് ഐ ഹാവ് ടു ഇംപ്രൂവ്
1: ഇന്നത്തെ കാലത്ത് കലാകാരന്മാർ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കേണ്ടതല്ലേ കാര്യം അവരെ സെൽഫ് പ്രൊമോഷൻ ആവശ്യമാണ് ഇപ്പോൾ എത്രയധികം മറ്റുള്ളവർ പ്രൊമോഷൻ നടത്തുന്നു പറഞ്ഞാലും സെൽഫ് പ്രൊമോഷൻ നമ്മുടെ ഇന്നത്തെ കാലത്ത് ആവശ്യം തന്നെയാണ് അപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലേ
0: അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല മേ ബി എനിക്കൊരു പ്രോഗ്രാംസ് ഒക്കെ ഉള്ള സമയത്ത് ഐ യൂസ് സോഷ്യൽ ഞാൻ എപ്പോൾ യൂസ് ചെയ്യാതിരിക്കും എന്ന് വെച്ചാൽ മേ ബി ഐ എം ലൈക്ക് ലാസ്റ്റ് വൺ ഇയർ ഐ വാസ് നോട്ട് ഡാൻസിങ് കാരണം എന്താ വെച്ചാൽ എനിക്ക് സെക്കൻഡ് ബേബി ഉണ്ടായ സമയമാണ് ദാറ്റ് ടൈം ഐ ഫോക്കസ് ടുവേർഡ്സ് ദാറ്റ് എൻ്റെ ഫാമിലി സെക്കൻഡ് ബേബീൻ്റെ പ്രഗ്നൻസി ഡെലിവറി ആ സമയത്തൊക്കെ ഐ വാസ് നോട്ട് ആക്റ്റീവ് ബിക്കോസ് ഐ ഫീൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് എപ്പോൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ പ്രോഗ്രാംസ് ഉള്ള ഉണ്ടാവുമ്പോൾ പ്രോഗ്രാംസ് ഉണ്ടാവുമ്പോൾ ഐ പോസ്റ്റ് മൈ പോസ്റ്റേഴ്സ് ഐ ഷെയർ മൈ വീഡിയോസ് ഐ ഷെയർ മൈ റിഹേഴ്സ് പക്ഷെ അല്ലാത്ത സമയത്ത് ഐ എം നോട്ട് ആക്റ്റീവ് സോ ആ സമയത്ത് ആൾക്കാർ കാണില്ല എന്നെ
1: എന്നെ കാണാൻ
0: ഇല്ല അങ്ങനെ അതൊരു ഓഫീസ് മാതിരി ഞാൻ പറയാം ഈ സോഷ്യൽ മീഡിയ ഡാൻസേഴ്സിന് ഒരു ഓഫീസ് മാതിരിയാണ് കാരണം അതിൽ കയറുമ്പോൾ മറ്റ് ഡാൻസേഴ്സ് എന്ത് ചെയ്യുന്നു അവരെന്തൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്നു എന്തൊക്കെ ഫെസ്റ്റിവൽസ് ഉണ്ടെന്ന് വി ഗെറ്റ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ അപ്പോൾ ദാറ്റ്സ് ലൈക്ക് ആർ ഓഫീസ് എന്ന് ഞാൻ പറയും പക്ഷെ അത് ഇപ്പം അതിന് അതിലില്ലാത്ത സമയത്ത് മേ ബി എൻ്റെ അതർ പേഴ്സണൽ ടൈമിങ്സിൽ ഞാനത് ഉപയോഗിക്കാറേ ഇല്ല
1: ഇന്ത്യൻ ഡാൻസർ ആയിട്ടുള്ള ഉമാ ഗോവിന്ദാണ് നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇനിയൊരു ഇടവേള

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഉമാ ഗോവിന്ദ്.
3: എവിടെ നിന്നാണ് ഉമാ ഗോവിന്ദ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഏത് പ്രായം മുതലാണ് ഈ ഒരു ഡാൻസ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്? എന്തായിരുന്നു അപ്പോഴത്തെ ഒരു ഇന്റൻഷൻ? ഡാൻസ് പഠിച്ചു തുടങ്ങിയതിൻ്റെ ഒരു ഇന്റൻഷൻ ഉണ്ടാവുമല്ലോ, വീട്ടുകാരെ നിർബന്ധിച്ചിട്ടായിരിക്കാം, സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കാം. അപ്പോൾ ആ ഒരു ഇന്റൻഷൻ എന്തായിരുന്നു?
4: ആക്ച്വലി പഠിച്ചു തുടങ്ങുന്നത് വെൻ ഐ വാസ് 5 years old. അപ്പോൾ എന്നെ എന്തിന് ഡാൻസിന് ചേർത്തെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ സിനിമയിലെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചുമ്മാ തന്നെ ഡാൻസ് ചെയ്യും. അപ്പം എനിക്ക് അതിൽ ഒരു എന്തോ ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പാരൻസ് കൊണ്ട് എന്നെ ടീച്ചറിനടുത്ത് ജോയിൻ ചെയ്തു. നേരത്തെ പറഞ്ഞ ഗുരു ശ്രീമതി വി മൈഥിലി, അതാണ് എൻ്റെ ജീവിതത്തിലെ ടേണിങ് പോയിന്റ്. ടീച്ചറിനടുത്ത് ജോയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ തരുന്നത്. മേ ബി വേറൊരു ഗുരുവിൻ്റെ അടുത്ത് പോയാൽ ഞാൻ ഇവിടെ എത്തുമായിരുന്നോ എന്ന് ഐ ഡോണ്ട് നോ. ബിക്കോസ് ഷീ എന്ന് പറയുന്നത്, ടീച്ചർ എന്ന് പറയുന്നത് ഡാൻസ് മാത്രമല്ല, ഷീ ഇൻസ്പയർസ് അസ് to continue in the field. And dance stop cheyan pattilla karena cha she inspired us so much that now we can't, I am not able to leave dancing. Appo dance etra important aanu she taught us, all of us, all her students. Appo avadan thottana dance cheyan thodangiyathu. From the beginning first teacher na njan kandappa thottu ലൈക്ക് എനിക്ക് എന്തോ ഒരു നമുക്ക് മാനസികമായ ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നില്ലേ. അതേമാതിരി ഫസ്റ്റ് ടൈം ആദ്യത്തെ ദിവസം തന്നെ ടീച്ചർ എന്നോട് ചോദിച്ചു, ആ മോളു നിനക്ക് എത്ര പ്രോഗ്രാം ചെയ്യണം. ദാറ്റ് ടൈം ഐ വാസ് നോട്ട് അവെയർ അബൌട്ട് ഡാൻസിങ് ഭരതനാട്യം എന്താണ്, ഐ എം നോട്ട് നോ ഐഡിയ അബൌട്ട് ദാറ്റ്. ടീച്ചർ എന്നോട് ഫസ്റ്റ് ചോദിച്ചത് ആ ദക്ഷിണ കൊടുത്ത് വാങ്ങിച്ച ഉടനെ, ആദ്യ കുഞ്ഞിലെ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ടീച്ചറിന് ദക്ഷിണ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടാണ് ജോയിൻ ചെയ്യാം. അപ്പോൾ അവിടെ വെച്ച് ടീച്ചർ എന്നോട് ചോദിച്ചു, നിനക്ക് എത്ര പ്രോഗ്രാംസ് ചെയ്യണമെന്നാണ് ആഗ്രഹം? ഞാൻ എനിക്ക് അന്ന് ഐ വാസ് ഐ തിങ്ക് യു കെ ജിയിലോ മറ്റോ. അപ്പൊ എനിക്ക് ഏറ്റവും അറിയുന്ന ഏറ്റവും വലിയ നമ്പറാണ് 100. ഞാൻ പറഞ്ഞു എനിക്ക് 100 stages ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. റൈറ്റ് ഫ്രം ദെയർ എനിക്ക് എപ്പോഴും ഡാൻസ് തന്നെ ആയിരുന്നു എൻ്റെ ഫോക്കസ്. ഈവൻ വെൻ ഐ വാസ് ഇൻ ഹൈസ്കൂൾ എനിക്ക് വേറെ ഒരു, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ മെഡിസിൻ പോകണോ, ഞാൻ എഞ്ചിനീയർ. ദാറ്റ് ടൈം എല്ലാവരും മെഡിസിൻ ഓർ എഞ്ചിനീയറിംഗ് പോകുന്ന സമയമാണ്. അവിടെയാണ് എൻ്റെ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്തത്, എന്നെ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ പറയും എനിക്ക് അതല്ല വേണ്ടത്, ഐ വോണ്ടഡ് ടു ബി എ ഡാൻസർ. അപ്പോൾ ഡെഫിനറ്റ്ലി പാരൻസ് പറയും, ഓ സ്റ്റഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്, യു ക്യാൻ ബി എ ഡാൻസർ. പക്ഷേ ഞാൻ അതിൻ്റെ ഫോക്കസ് മാറ്റിയിട്ട് ഒരു എൻട്രൻസിന് പോവുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. ഞാൻ പഠിച്ചു, അക്കാഡമിക്കലി ഐ വാസ് റിയലി ഗുഡ്, നല്ല സ്കോർസ് മേടിച്ചിട്ട് എല്ലാം പാസ് ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ വേറെ അത് വേണോ, ഈ പ്രൊഫഷൻ വേണോ, ആ പ്രൊഫഷൻ വേണോ എന്നൊന്നും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഐ വാസ് ക്ലിയർ റൈറ്റ് ഫ്രം മൈ ഹൈസ്കൂൾ ടൈംസ്, ഐ ആം ഗോയിങ് ടു ബിക്കം എ ഡാൻസർ. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ദ ജേർണി വാസ് ഓൾസോ വെരി സ്മൂത്ത്, ഓൾസോ മൈ പാരൻസ് സപ്പോർട്ടഡ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ബാക്കി ഐ ഡിഡ് മൈ ഡിഗ്രി ഇൻ ഫിസിക്സ്, ദെൻ ഐ ഡിഡ് മൈ എം എ ഇൻ ഡാൻസ്. പക്ഷേ ഈവൻ വെൻ ഐ വാസ് ഡൂയിങ് ഫിസിക്സ് ഐ വാസ് വെരി ക്ലിയർ ആഫ്റ്റർ ഫിസിക്സ് ഐ വിൽ ഡെഫിനറ്റ്ലി ബിക്കം എ ഡാൻസർ.
3: അതെ,
4: എനിക്കെന്തോ അത് ഫ്രം മൈ ഹൈസ്കൂൾ ഐ വാസ് ലൈക്ക് ഐ ആം ഗോയിങ് ടു ബി എ ഡാൻസർ എന്നൊരു ക്ലിയർ ആയിട്ടൊരു തോട്ട് ഉണ്ട്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല.
3: ഓക്കെ, ഈ പബ്ലിക് എക്സാം ഒക്കെ വരുന്ന സമയത്ത് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പാടുപെട്ടിട്ടുണ്ടോ?
4: ഇല്ല,
3: ഡാൻസും എക്സാമും ഇല്ല,
4: ഒരിക്കലും ഇല്ല. ഞാൻ അത് അഗൈൻ ഐ വാസ് വെരി കംഫർട്ടബിൾ ബിക്കോസ് ഓഫ് മൈ ടീച്ചർ. ടീച്ചറെ പറ്റി പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഓരോ ലൈനിലും ടീച്ചർ ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചറിൻ്റെ ഒരു കോച്ചിങ് വാസ് വെരി, നമുക്കൊരു റിലാക്സിങ്, ഇവിടുത്തെ ഈ സ്പേസിൽ വരുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ. അതേപോലെയാണ് എൻ്റെ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു ടെൻഷനുള്ള ഒരു സംഭവം അവിടെ ഇല്ല. അപ്പോൾ ഈ പരീക്ഷയുടെ ഇടയ്ക്ക് നമുക്ക് വേണ്ടതാണ് ഒരു റിലാക്സേഷൻ. അപ്പോൾ നമ്മുടെ മനസ്സ് റിലാക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, ഈവൻ ഡ്യൂറിങ് അവർ എക്സാംസ്. ഞാൻ എൻ്റെ സ്റ്റേറ്റ് ബോർഡ് എക്സാം, ഞാൻ സ്റ്റേറ്റിലാണ് പഠിച്ചത്, സ്റ്റേറ്റ് സിലബസിൽ, സ്റ്റേറ്റ് ബോർഡ് എക്സാംസിൻ്റെ ബോർഡ് മെയിൻ ബോർഡ് എക്സാംസിൽ 10th തലേദിവസം വരെ ഞാൻ പ്രോഗ്രാം ചെയ്തു. ഇൻ ബിറ്റ്വീൻ ഓൾസോ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇൻ ബിറ്റ്വീൻ മാത്സിൻ്റെ പ്രോഗ്രാമിൻ്റെ തലേദിവസം വരെ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്സിൽ ഫുൾ മാർക്സ് കിട്ടി. ഞാനത് അന്തസ്സോടുകൂടി പറയുന്നതെന്ന് വെച്ചാൽ ഐ ബിലീവ് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഡാൻസ്. കാരണം എനിക്ക് ആ ഒരു റിലാക്സേഷൻ ചെയ്തിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോണത്. എന്ത് ദാറ്റ് ഇസ് വാട്ട് ഐ ബിലീവ്. പക്ഷെ എനിക്ക് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഡാൻസും ഇതും കൂടെ ഹാൻഡിൽ ചെയ്യാം. കാരണം എന്നുവെച്ചാൽ ഒരുപാട് പേര് ഡാൻസ് നിർത്തും ടെൻത്തിലൊക്കെ ആകുമ്പോൾ, അത് പറ്റില്ല ഇനിയിപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് ഇനി ഡാൻസിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് നിർത്തും. ദാറ്റ് ഇസ് നോട്ട് എ വേ. കാരണം ഡാൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി കൂടുകയാണ്. കാരണം ഡാൻസ് പഠിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളാണ് പഠിക്കുന്നത്. സ്റ്റെപ്സ് ഓർത്ത് വയ്ക്കണം, എന്താ കണ്ടന്റ് എന്ന് അറിയണം, എന്താ കളിക്കാൻ പോകുന്നത് അത് അഭിനയിക്കണം, അതേ സൈമൾട്ടേനിയസ്ലി താളം ശ്രദ്ധിക്കണം, ഏത് ലൈനായെന്ന് ശ്രദ്ധിക്കണം, അടുത്ത ഏത് ലൈനാണെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരേ സമയത്ത് നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഈവൻ വി ആർ കോർഡിനേറ്റിംഗ് അവർ എൻറ്റയർ ബോഡി. അപ്പോൾ എന്ന് വെച്ചാൽ അത്രയും ബ്രെയിൻ ആക്ടിവിറ്റിയും കൂടുതലാണ്. അപ്പൊ യു ബിക്കം സ്മാർട്ടർ, പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊക്കെ സിമ്പിളായി
3: മാറും.
4: എനി ഡാൻസ് ഫോം ഓർ എനി ക്ലാസിക്കൽ ആർട്ട്, നോട്ട് ഭരതനാട്യം അലോൺ, അതേപോലത്തെ എനി ക്ലാസിക്കൽ ഡാൻസ് ഓർ ക്ലാസിക്കൽ മ്യൂസിക്, ഇഫ് യു ലേൺ യു വിൽ ബിക്കം എ ബെറ്റർ പേഴ്സൺ. അതാണ് എൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത്.
3: ഓക്കെ, ഈ കലോത്സവങ്ങൾ സ്റ്റേറ്റിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ഈ കലോത്സവങ്ങൾ എത്രത്തോളം പാകപ്പെടുത്തിയിട്ടുണ്ട് ഉമാ ഗോവിന്ദനെ? എത്രത്തോളം സഹായിച്ചിട്ടില്ല?
4: പോയിട്ടേയില്ല.
3: വൈ?
4: എന്റെ ടീച്ചർ ചെന്നൈയിലായിരുന്നു കുറേ നാള്. ടീച്ചർ ഷീ ടോട്ട് മീ ദ ആർട്ട് ഫോം. ദിസ് ആർട്ട് ഈസ് നോട്ട് ഫോർ കോമ്പറ്റീഷൻ. കല എന്ന് പറയുന്നത് അത് കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ളൊരു സാധനമല്ല. ആർക്ക് ഫസ്റ്റ് വാങ്ങിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കുട്ടി, എല്ലാവരും പഠിച്ചു വരികയാണെന്ന് വെച്ചോ, ഒരു അഞ്ചാം ക്ലാസ്സിലായി, ഒരു കുട്ടിക്ക് അഞ്ചാം ക്ലാസ്സിലെത്തുമ്പം പൂവിന് മുഴുവൻ വിരിയാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞ് ഷീസ് യു കാൻ സേ ഷീസ് നോട്ട് ടാലൻറ്റഡ്, മേ ബി ഷീൽ ടേക്ക് ടു മോർ ഇയേഴ്സ് അത്രയും നല്ല ഫുൾ ബ്ലൂം ആവാൻ വേണ്ടിയിട്ട്. യു ഹാവ് ടു ഗിവ് ദെയർ ടൈം ആൻഡ് ദെയർ സ്പേസ്. ഒരു പൂ, ഒരു താമരപ്പൂ ഉണ്ട്, താമരപ്പൂ തന്നെത്താനെ വിരിയുമ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. നമ്മൾ കടയിൽ നിന്ന് മുട്ട് വാങ്ങിച്ച് ഇടിച്ച് വിരിയിപ്പിച്ചാൽ അത് ഞാനിരിക്കും. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. കല ഒരു സ്പോട്ടിൽ ആരാണ് ഏറ്റവും നല്ല മിടുക്കി എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, എന്ന് പറഞ്ഞ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മൈ ടീച്ചർ ടോൾഡ് മീ ദിസ്. അപ്പൊ ടീച്ചർ പറഞ്ഞ, നിനക്ക് യൂത്ത് ഫെസ്റ്റിവൽ ഇഷ്ടം അല്ലെങ്കിൽ നീ പോണ്ട എന്ന്. ഞാൻ ഒരു യൂത്ത് ഫെസ്റ്റിവലിലും പോയിട്ടില്ല, ഒരു സ്ഥലത്ത് പോയിട്ടില്ല. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല പോവാൻ. കാരണം പോയിട്ടുള്ളവരൊക്കെ അതിൽ അഡിക്റ്റ് ആയിട്ടുണ്ട്. പോയിട്ടുള്ളവർക്കൊക്കെ എന്താണ് അവർക്ക് വേണ്ടത്? എനിക്ക് ഫസ്റ്റ് കിട്ടണം എന്നാണ്. ഈ ഫസ്റ്റ് കലോത്സവത്തിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളവർ കോളേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് മത്സരമില്ലാത്തതുകൊണ്ട് ഈ ആർട്ട് ഫോം എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. വാട്ട് ഷുഡ് ഐ ഡു വിത്ത് മൈ ഡാൻസ് ബിക്കോസ് ദെർ ഇസ് നോ കോമ്പറ്റീഷൻ. അപ്പോൾ എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ വിട്ടു അതിനെ. കോളേജ് കഴിഞ്ഞാൽ ഞാൻ വിട്ടു. അപ്പോൾ ആർട്ട് ഫോം പിന്നെ എന്ത് ചെയ്യണമെന്ന് വേണോ? അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഇറ്റ് ബെനിഫിറ്റഡ് മീ. പക്ഷേ ചിലപ്പോൾ അത് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഞാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലിൽ ബാനേഴ്സ് ഒക്കെ വരുമ്പോൾ, മിക്കവാറും ചിലപ്പോഴൊക്കെ എൻ്റെ ഫോട്ടോസ് ആയിരിക്കും ആ ബാനേഴ്സിൽ. ഞാൻ വിചാരിക്കും ഞാൻ പോയിട്ടേ ഇല്ല, എന്നിട്ട് ബാനറിൽ എൻ്റെ ഫോട്ടോ വന്നല്ലോ എന്ന്. ഞാൻ പോയിട്ടേ ഇല്ല യൂത്ത് ഫെസ്റ്റിവൽസിൽ.
2: ഉമാ ഗോവിന്ദാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് റൂമിലുള്ളത്. ഇനി ഒരു ചെറിയ ഇടവേള.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: പ്രതിഭകളിവിടെ അതിഥികളാകുന്നു.
0: ഇന്ത്യൻ ഡാൻസറായിട്ടുള്ള ഉമാ ഗോവിന്ദാണ് ഇന്ന് സുനിലിനൊപ്പം ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചോദിച്ചാലോ,
2: ഇന്നത്തെ കാലത്ത് ഇപ്പോ ഭരതനാട്യം അല്ലെങ്കിൽ മറ്റു ഡാൻസ് പെർഫോം ഡാൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഓരോ ഇന്റൻഷൻ ഉണ്ടാവും, സിനിമയിലേക്ക് വരിക, ഫെയിം, അതൊക്കെ ആയിരിക്കുമല്ലോ ഇന്റൻഷൻ. പലർക്കും അങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടി
3: എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. ഞാൻ തന്നെ കളിക്കുമ്പോ, ഒന്നാമത് ഞാൻ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിൽ ഒന്നും പോവാത്തത് കൊണ്ട് തന്നെ എല്ലാരും വിചാരിച്ചിരുന്നത് എന്താണ്, ഷീസ് നോട്ട് ഗുഡ്. ഇഫ് യു ആർ ഗുഡ് യു ഹാവ് ടു ഗോ ടു കോമ്പറ്റീഷൻസ് ആൻഡ് വിൻ പ്രൈസസ് ബിക്കോസ് യു ആർ നോട്ട് ഗോയിങ് ടു ഡു സം അറ്റൻഡ് സം കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് സം കോമ്പറ്റീഷൻ യു ആർ നോട്ട് ഗുഡ് ദാറ്റ്സ് വൈ യു ആർ നോട്ട് ഗോയിങ് ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഐ എം കണ്ടിന്യൂയിങ് ഡാൻസ് അപ്പൊ ദെൻ ദേ വിൽ സേ ഓ യു വോണ്ട് ടു എൻ്റർ ഫിലിംസ് ഓർ യു വോണ്ട് ടു ഗോ ആൻഡ് ഡാൻസ് വിത്ത് സം അതർ ബിഗ് ടീം അങ്ങനെ അത് വേണം എന്നില്ല. യു ലേൺ ദാറ്റ് ആർട്ട് ഫോം. നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല പഠിക്കണത് അവിടെ, അങ്ങനെ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടല്ല ഡാൻസ് പഠിക്കുന്നത്. സിനിമ സിനിമ, ഡാൻസ് ഡാൻസ്, അങ്ങനെയാണ് ഞാൻ പഠിച്ചത്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും സിനിമയിൽ ഓപ്പർച്യൂണിറ്റി വേണോ, അല്ലെ സിനിമയിൽ പോണോ, അതിനാണോ ഡാൻസ് കളിക്കണം എന്ന് വെച്ചിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ലൈക്ക് ഞാൻ എന്റെ പേഴ്സണലി എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ അത് വിചാരിച്ചിട്ടല്ല ഡാൻസ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും അത് ഉദ്ദേശിച്ചിട്ടല്ല ഡാൻസ് പഠിക്കുന്നത്. ഡാൻസ് പഠിക്കാൻ വേണ്ടി ഡാൻസ് പഠിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഡാൻസിൽ കൂടെ സിനിമക്കാരാന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് സിനിമയിലും. ഡാൻസിൽ കൂടെ വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളില്ലേ സിനിമയിൽ കയറിയിട്ടുള്ളവർ, ദേ ആർ ഡെഫിനറ്റ്ലി റിയലി ഗുഡ്. അങ്ങനെ ഉള്ളവർ ഓരോരുത്തർക്കും ഡിഫറെന്റ് ഫോക്കസ് ആണ്. എല്ലാരും ഡോക്ടർ പഠിച്ചിട്ട് എല്ലാരും പ്രാക്ടീഷണേഴ്സ് ആവില്ല. ചിലവർ ഡോക്ടറിന് പഠിപ്പിക്കാൻ പോകും, ചിലവർ ബിക്കം ലെക്ചേഴ്സ്, ചിലവർ പ്രാക്ടീസ് ചെയ്യും, ചിലവർ മേ ബി ഒരു ഹോസ്പിറ്റലിടും. അങ്ങനെ ദേ ടേക്ക് ഇറ്റ് ഡിഫറെന്റ്ലി. അങ്ങനെ അപ്പൊ എല്ലാവർക്കും അത് തന്നെ അല്ല ഉദ്ദേശം. ഞാൻ
2: കലയെ കാണുന്നവരും
3: ഡെഫിനറ്റ്ലി ഉണ്ട് ഒരുപാട്. ഞങ്ങൾ പ്രൊഫഷണൽ ഫീൽഡ്സിൽ കലയായിട്ട് നിൽക്കുന്നവരെല്ലാരും അങ്ങനെ നിൽക്കുന്നവരാണ്. അല്ലെങ്കിൽ അവർക്ക് സിനിമ ഇപ്പൊ കൂടെ ആയിരുന്നോ, പോയിട്ടില്ല. അപ്പൊ അവര് ദേ ലവ് ദാറ്റ് ആർട്ട്, അപ്പൊ ദേ സ്റ്റേ ആസ് ആർട്ടിസ്റ്റ്.
2: ഓക്കേ, ഈ കലയെ ബിസിനസ് ആയി കാണണോ ഇന്നത്തെ കാലത്ത്?
3: കലയെ ബിസിനസ് ആയി കാണാൻ പാടില്ല ഒരിക്കലും. കല ബിസിനസ് അല്ല, കല ഇസ് കല. ഈവൻ ബിസിനസ് ആയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞ ഇപ്പൊ ഒരു ഓക്കെ, ഐ എം റണ്ണിങ് എ സ്കൂൾ, ഐ എം തിങ്കിങ് അതെനിക്കൊരു കൊമേഴ്ഷ്യലായിട്ട് ഒരു സാധനമാണ് ഞാൻ, ഇഫ് ഐ എം ഡൂയിങ് ദാറ്റ്. അതിൽ എല്ലാ കുട്ടികൾക്കും അതിൽ നിന്ന് ബെനിഫിറ്റ് ഇല്ല, കാരണം ഞാനൊരു ഫാക്ടറി പോലെ നടത്തുകയാണ്. അപ്പൊ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. എൻ്റെ ടീച്ചർ, ഞാൻ ഓഫ്കോഴ്സ് ഇത് ഞാൻ ടീച്ചർ ടീച്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും വെച്ചാൽ ദിസ് കംസ് ഫ്രം ദാറ്റ് പരമ്പര. അപ്പൊ നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ജീൻസ് അല്ലെങ്കിൽ ഞാൻ അമ്മയെ പോലെ ആയി മാറും തന്നെ, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. കാരണം നമ്മൾ അതാണ് കണ്ടും കേട്ടും വളരുന്നത്. വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ ഡെഫിനറ്റ്ലി ബിൽഡ്സ് ദാറ്റ്, ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടാതെ പോവില്ല. അതേപോലെയാണ് ഒരു ഗുരു, ആ ഗുരുവിന്റെ ക്വാളിറ്റീസ് സ്റ്റുഡന്റിന് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും വർഷങ്ങൾ നിൽക്കുന്ന ഒരു സ്റ്റുഡന്റിന് കിട്ടാതെ പോവില്ല. അപ്പോ എന്റെ ടീച്ചർ അങ്ങനെയല്ല അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്കും അത് അങ്ങനെ കൊമേഴ്ഷ്യലായിട്ട് കൈകാര്യം ചെയ്യാറില്ല, ഒരു ബിസിനസ് പോലെ അറിയില്ല. എന്റെ എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണ്. ഞാൻ മൈഥിലി ടീച്ചറിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നാള് ശ്രീമതി രമ വൈദ്യനാഥൻ വളരെ വെരി സീനിയർ ആർട്ടിസ്റ്റ് അക്കയുടെ അടുത്ത് പോകുന്നു. പിന്നെ ഡോക്ടർ ബ്രഗ അക്ക, ബ്രഗ ബസൽ ചെന്നൈയിൽ, അങ്ങനെ പല ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ പഠിച്ചത്. അവരെല്ലാവരും അങ്ങനെ അല്ല, കൊമേഴ്ഷ്യലായിട്ട് കൈകാര്യം ചെയ്യുന്നവരല്ല, ഇത് ബിസിനസ് പോലെ കൈകാര്യം ചെയ്യുന്നവരല്ല. അപ്പോൾ ഞാനും അങ്ങനെ വിചാരിക്കുന്നില്ല. ബിസിനസ് ഇസ് ബിസിനസ്, കല ഇസ് കല. കല ഒരിക്കലും ബിസിനസ് ആക്കിയാൽ അത് ശരിയാവില്ല.
2: പല കാര്യങ്ങളും നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ലക്ഷക്കണക്കിന് കുട്ടികളെയാണ് നിർത്തി റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസും പരിപാടികളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ?
3: ഒരാവശ്യമില്ല, അതിലൊരു അർത്ഥവുമില്ല. ഇപ്പം 100 പേർ നിന്ന് ഭരതനാട്യം കളിച്ചിട്ട് എന്താ കാര്യം? ഏതെങ്കിലും ഒരു അതിനെ പറ്റിയ ഒരു കൺവേ എന്തെങ്കിലും അതിൽ നിന്ന് കൺവേ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ അവാർഡ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അതിൽ 100 പേര് കളിക്കുന്നവരിൽ എത്ര പേർക്ക് ശരിക്കും ഭരതനാട്യം? കാരണം ഞങ്ങളുടെ അടുത്തൊക്കെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഇവൻറ്റ് വരുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ ചോദിക്കും നിങ്ങളുടെ സ്റ്റുഡൻസിനെയൊക്കെ അയക്കണം, അല്ലെങ്കിൽ അധികം പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. ആ അപ്പോൾ പഠിച്ചിട്ടുള്ളവരല്ല അതിൽ കളിക്കണത്. പിന്നെ അവരെന്തു പറ്റും, ആ എനിക്ക് ഭരതനാട്യം കളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ റെക്കോർഡ് കിട്ടി എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് അവരുടെ വീട്ടിലിരിക്കും. പക്ഷെ ഒരു രണ്ട് സ്റ്റെപ്പ് കളിക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റില്ലായിരിക്കും. അതിലെന്താ അപ്പം അർത്ഥമുള്ളത്? ഒരർത്ഥമില്ല. നമുക്ക് അത് വെച്ച് ഒന്നും കിട്ടാനില്ല. അത് ജസ്റ്റ് ഒരു പേപ്പറിലിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാനതിന് ഒട്ടും അതിന് അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് എൻ്റെ മൈ പോയിന്റ് ഓഫ് വ്യൂ. മേ ബി അതല്ലാതെ തോന്നുന്ന ആൾക്കാരുണ്ടാവാം. ചില ആൾക്കാർക്ക് ആ ഡാൻസ് ആ കോസ്റ്റ്യൂം ഇടാനുള്ള ഒരു കൊതി കൊണ്ട് ഇതുപോലത്തെ വേദികൾക്ക് അവർക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പം മേ ബി ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. പക്ഷേ അത് ഹോൾ സ്റ്റോറി നോക്കുമ്പോൾ അതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഡൗട്ട്ഫുൾ.
2: ചിലപ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമായിരിക്കും.
3: പക്ഷെ അതിനുവേണ്ടി ബാക്കി 1000 പേര് വർക്ക് ചെയ്യണോ?
2: അതിന്റെ
3: ആവശ്യമില്ല. അത് മേ ബി ആ ഒരു ഇപ്പോൾ അങ്ങനെ ഒരു ഇവന്റ് നടത്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവന്റ് ഉണ്ടായി, നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി, ഞാൻ ആ സർട്ടിഫിക്കറ്റ് എല്ലാ ദിവസവും എടുത്ത് നോക്കുവോ? കൂടിപ്പോയാൽ ആ ഒരാഴ്ച നോക്കുമായിരിക്കും. അല്ലെങ്കിൽ ആ ഇവന്റിനെ പറ്റിട്ട് പത്രത്തിൽ വന്നു, എല്ലാ ദിവസവും ആൾക്കാർ അത് ഓർക്കുവോ? ആ ദിവസം നോക്കും, അടുത്ത ദിവസം നോക്കും, പിന്നെ വേറെ ഇവന്റ്സ് വരുമ്പോൾ അതിന്റെ പുറകെ പോകില്ലേ? അപ്പൊ ഇത്രയും എഫേർട്ട് എടുക്കുന്നതിന് വാട്ട് ഇസ് ദ ബെനിഫിറ്റ്, വാട്ട് ഇസ് ദ യൂസ്? ഇല്ലാതാണ് എനിക്ക് തോന്നുന്നത്.
2: ഈ ഭരതനാട്യം പഠിക്കാനായിട്ട് ഇപ്പൊ ഒരു സാധാരണ ഒരു കുട്ടിക്ക് പഠിക്കാനായിട്ട് പറ്റുമോ? അതോ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണോ ഇത്?
3: ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. പക്ഷെ ഇന്നത്തെ കാലത്ത് സാധാരണയായിട്ട് ഒരു കുട്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് കാരണം. വെച്ചാൽ ഇപ്പം വളരെ സാധാരണ ആൾക്കാർ വരെ ദേ ആർ ഏബിൾ ടു അഫോർഡ്. അതായത് ഞാനങ്ങനെ, എനിക്ക് ഒരുപാട് കൊച്ചുകുട്ടികൾ എനിക്കില്ല, കുഞ്ഞുകുട്ടികളില്ല. ഞാൻ കേട്ടിട്ടുണ്ട് അരങ്ങേറ്റം എന്നൊക്കെ പറഞ്ഞ് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർ ദ ടീച്ചേഴ്സ് വേണമെന്ന് പറയും ഇത്രയും എമൗണ്ട്. ഇറ്റ് ഈസ് റിയലി ഹ്യൂജ് എമൗണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ അത് കൊടുക്കാൻ ഉള്ള കുട്ടികളുള്ളത് കൊണ്ടാണല്ലോ ആ ടീച്ചേഴ്സ് പിന്നെയും പിന്നെ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നാണല്ലോ അതിനർത്ഥം. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ജസ്റ്റ് ലൈക്ക് ഇഫ് യു ലേൺ എനിത്തിങ്, ഇപ്പൊ സ്കൂളിൽ ചേർന്ന ഒരു കുട്ടി, സ്കൂളിൽ ഫീസ് കൊടുക്കണം, ട്യൂഷന് ഫീസ് കൊടുക്കണം, ഡോക്ടർ ആവണമെങ്കിൽ നമ്മൾ അത്രയും ഫീസ് അടച്ചിട്ടല്ലേ നമ്മൾ അതിന് പഠിക്കാൻ പോണത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇഫ് യു വോണ്ട് ടു ലേൺ സംതിങ്, യു ഹാവ് ദാറ്റ്. അത് ഒരു പൈസ കൊടുത്ത് പഠിക്കേണ്ട ഒരു സാധനമാണ്. ഇഫ് യു വോണ്ട് ടു എക്സ്പീരിയൻസ് എ സ്റ്റേജ്, അതിന് ചെലവുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ടീച്ചേഴ്സ് ചുമ്മാ വാങ്ങിക്കുന്നു. അതിന് അത്രയും എഫേർട്ടും, ടീച്ചർ അത്ര എഫേർട്ട് എടുത്താലേ പറ്റൂ. ഹെർ പ്രൊഫഷൻ ഇസ് ദാറ്റ്. ടീച്ചർ അത്രയും എഫേർട്ട് എടുക്കണം, ടീച്ചർ അതിന് ചെലവുണ്ട്, അത്രയും സമയം ടീച്ചർ സ്പെൻഡ് ചെയ്യണം ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ, കോർഡിനേറ്റ് ചെയ്യാൻ, പിള്ളേരെ പഠിപ്പിക്കാൻ. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഹെർ പ്രൊഫഷൻ. അങ്ങനെയാണ് ടീച്ചറിന് പൈസ കിട്ടണത്. അപ്പോൾ ഐ തിങ്ക് ബട്ട് പീപ്പിൾ ആർ ഏബിൾ ടു അഫോർഡ്. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് അത്ര പൈസ വാങ്ങിക്കുന്നത്. ഇയർലി ഇയർലി ടീച്ചേഴ്സിന് കുട്ടികൾ അത്രയും പൈസ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പാവപ്പെട്ട കുട്ടിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് എത്ര പേര് പാവപ്പെട്ട ആൾക്കാർ വലിയ വലിയ കോഴ്സസ് പഠിക്കുന്നു, ലേറ്റർ ഇഫ് ദേ ബിക്കം ഡോക്ടേഴ്സ് ദേ ക്യാൻ ഏൺ ഫ്രം ദാറ്റ്. ലൈക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ലേറ്റർ ടൈം ഇഫ് ദേ ബിക്കം ഡാൻസ് ടീച്ചേഴ്സ് ഡെഫിനറ്റ്ലി ദേ വിൽ ഓൾസോ ഏൺ ഫ്രം ദാറ്റ്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് എനി അതർ തിങ് ഒരു ബിസിനസ്സിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഒരു തട്ടുകട തുടങ്ങണം, അപ്പൊ അതിനൊരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലല്ലേ നമുക്ക് അതിൽ നിന്ന് എപ്പൊ പെട്ടെന്ന് കിട്ടുമോ? നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടില്ല. നമ്മൾ അത് റൺ ചെയ്ത് കുറച്ച് നഷ്ടത്തിലൊക്കെ പോയി, പിന്നെ നമ്മൾ പിടിച്ച് നിൽക്കുമ്പോൾ വി ലേറ്റർ സ്റ്റേജിൽ വി വിൽ ഗെറ്റ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദാറ്റ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ദിസ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്.
2: ഈ ഒരു ഫെയിമിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഒരു ഡാൻസിൽ? ഈ ഫെയിം ആവുമ്പോഴാണല്ലോ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, നമ്മളെ 4 പേര് അറിയുക, വീണ്ടും വീണ്ടും വിളിക്കുക, നമുക്ക് ധാരാളം പണം കിട്ടുക. അപ്പോൾ ഫെയിം ഇല്ലാത്തവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഫെയിം ഉള്ളവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്?
3: ഫെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു പെർഫോമിങ് എനി ആർട്ട് ഫോമിന് ഫെയിം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് മുഖാന്തരമാണ് കൂടുതൽ പ്രോഗ്രാംസ് കിട്ടുന്നത്. ഇപ്പോൾ ഒരാൾ പോപ്പുലറാണ്, അപ്പോൾ അയാൾക്ക് കുറേ പ്രോഗ്രാംസ് കിട്ടും, അയാളെ കാണാൻ കൂടുതൽ ഓഡിയൻസ് വരും, അപ്പോൾ കൂടുതൽ ഓർഗനൈസേഴ്സ് അയാൾക്ക് പ്രോഗ്രാം കൊടുക്കും, കാരണം അയാൾക്ക് ഓഡിയൻസ് ഉണ്ട്. അങ്ങനെയാണ്. അപ്പൊ അത്രയും ഗ്രേറ്റ് ആർട്ടിസ്റ്റ് മോഹൻലാലിന്റെ സിനിമയ്ക്ക് ഒരു ക്രൗഡ് വരില്ലേ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതേപോലെ ആ ഫെയിമിന്റെ പുറകെ ഹി ഓർ ഷീ വിൽ ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ അല്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഫെയിമിന്റെ പുറകെ പോകാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, വളരെ ജെനുവിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവരിത്രയും കഴിവുണ്ടായിട്ട് അവർക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയിട്ടുണ്ടോ. പക്ഷേ അവരെ തേടി എത്തേണ്ട സാധനങ്ങൾ അവരെ തേടി എത്തും, അവരത് അത് അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടും. ഫെയിം എത്ര നാൾ നിൽക്കും? മേ ബി ഒരു 10 ഇയേഴ്സ് ഒരാള് ഫേമസ് ആയാല് അടുത്ത 10 ഇയേഴ്സ് വേറെ ആരെങ്കിലും ഫേമസ് ആവും. പക്ഷെ ഓക്കെ, എനിക്ക് ഫെയിമേ വേണ്ട, പക്ഷെ ഞാൻ ഇതിൽ വളരെ സോൾഫുള്ളി ഇതിൽ വർക്ക് ചെയ്ത് ഞാൻ, എനിക്ക് ഫെയിം എനിക്കൊരു പ്രശ്നമല്ല, വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെ തേടി അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തുകയും ചെയ്യും. മേ ബി ദാറ്റ് ഇസ് നോട്ട് ആൻ അവാർഡ്, അവർ ആ അവാർഡിലല്ല ആഗ്രഹിക്കുന്നത്. മേ ബി ദേ നീഡ് എ ഗുഡ് സ്റ്റുഡൻറ്, ഓർ മേ ബി ദേ നീഡ് ദാറ്റ് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ. അവർക്ക് അതാണ് വേണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടും
2: തീർച്ചയായിട്ടും.
0: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സുനിൽ ലഭം. ഇനിയൊരു ബ്രേക്ക്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സുനിലിനൊപ്പം ഉമാ ഗോവിന്ദാണ് നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്.
2: കലയില് പ്രത്യേകിച്ച് ഈ ഒരു ഡാൻസിലൊക്കെ നിറത്തിനും അതുപോലെ തന്നെ ഈ ഒരു ബോഡി സ്ട്രക്ചറിനൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട്, നിറം കുറഞ്ഞവരെ മാറ്റി നിർത്തുന്ന പ്രവണത എന്നുണ്ടോ, അങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പലരും അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്, നിറം കുറഞ്ഞതിൻ്റെ പേരിൽ മാറ്റി നിർത്താറുണ്ട്. ഇപ്പം മെലിഞ്ഞ ശരീരമുള്ളവരെ നീ പുറകിൽ പോയി കളിച്ചാൽ മതി, നല്ല ബോഡി സ്ട്രക്ചറുള്ളവരെ ഫ്രണ്ടിൽ വന്ന് കളിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല കലോത്സവങ്ങളിലും പല പെർഫോമൻസുകളിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
3: ഡെഫിനറ്റ്ലി അങ്ങനെയൊക്കെ ഓരോ ചിന്താഗതികൾ ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതുണ്ട്, പല ആൾക്കാരുടെ എക്സ്പീരിയൻസ്, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പല ആൾക്കാരും പറഞ്ഞു കേട്ടു അറിയാം. പക്ഷെ അതിലൊന്നും ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. അതില്ലാത്ത ഒരാൾക്കും ഇപ്പം നിറം കുറഞ്ഞ ഒരു എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്, അങ്ങനെ ഭയങ്കര ഫെയർ അല്ലാത്ത ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുണ്ട്. ദേ ആർ റിയലി ഗുഡ്. അവരുടെ ഫീൽഡിൽ അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റിയാൽ മേ ബി ഇനീഷ്യൽ സ്റ്റേജസിൽ ഇങ്ങനെയൊക്കെ പറയുമായിരിക്കാം. പക്ഷേ ഇഫ് ദേ കണ്ടിന്യൂ ടു വർക്ക് ആൻഡ് അവർക്ക് അവരുടെ ഫീൽഡിൽ എക്സൽ ചെയ്യാൻ പറ്റിയാൽ അവരുടെ അതിന് ആ ഒരു ആർട്ടിസ്ട്രിയുടെ ബാക്കിലായിരിക്കും ബാക്കിയെല്ലാം, എന്തും, ഈവൻ നിറം അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചർ. ഈവൻ ബോഡി സ്ട്രക്ചറൊക്കെ ഒന്നും നോക്കാത്ത ഒത്തിരി ഒത്തിരി ഒത്തിരി പ്രായമുള്ള, എപ്പോഴും ഞാൻ വിചാരിക്കുന്നതാണ് ഒഡീസിയിലെ ഡോയനായിട്ടുള്ള കേളുചരൻ മൊഹപത്ര സാർ ഞാൻ കണ്ടിട്ടില്ല, ഒത്തിരി സീനിയർ ആയിട്ടുള്ള ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. സാർ അഷ്ടപതിയൊക്കെ കളിക്കുന്നത്, ഹീ ഈസ് റിയലി ഓൾഡ് ആ സമയത്ത് തന്നെ. അപ്പൊ ഒരു രാധ കളിക്കുന്ന ഒരു പീസാണ്, ഒരു കൃഷ്ണൻ രാധ, രാധ സോ ബ്യൂട്ടിഫുൾ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു മെയിൽ അത് ഡാൻസ് ചെയ്തിട്ട് വെൻ ഹീ ഡാൻസസ് ഇഫ് ഹി ക്യാൻ സീ രാധ, അതെല്ലാ ബൗണ്ടറീസും ക്രോസ് ചെയ്തില്ലേ? നമ്മൾ ആ ബോഡി അല്ല നോക്കണത്, നമ്മൾ ആ ഫിഗർ അല്ല നോക്കണത്, അതൊന്നും അതെല്ലാം ക്രോസ് ചെയ്യാൻ പറ്റിയാൽ ഇതെല്ലാം സെക്കൻഡറി ആയിട്ട് മാറും. പക്ഷേ യു ഹാവ് ടു വർക്ക് ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു ക്രോസ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ ആ ക്യാരക്ടേഴ്സ് നമുക്ക് ശിവ എന്ന് പറയുമ്പോൾ ശിവനെ കാണാൻ പറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് നിറം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊന്നൊരു വിഷയമല്ല, ബിക്കോസ് ദ ഓഡിയൻസ് ആർ ഏബിൾ ടു സീ ദ ക്യാരക്ടേഴ്സ്. പക്ഷെ ഇനിഷ്യലി മേ ബി ആ പ്രശ്നങ്ങൾ ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് വളരെ പുതിയ ജനറേഷന്റെ ഇടയിൽ അത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നതേ ഇല്ല. കാരണം ഇപ്പൊ കുറെ ആൾക്കാർ വളരെ ഓപ്പൺ ആണ്. ഇപ്പൊ ഒത്തിരി ഇപ്പൊ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി പ്രായമായിട്ടുള്ളവർ ദേ സ്റ്റാർട്ട് ലേണിംഗ് ആൻഡ് ദേ ഡു പ്രോഗ്രാംസ് ലൈക്ക് 60 വയസ്സ്. എനിക്ക് ആയി എനിക്കൊരു സ്റ്റുഡന്റ്, എനിക്ക് 2-3 സ്റ്റുഡൻസ് ഉണ്ട് ലൈക്ക് ദേ ആർ 50+. അവർ ഫുൾ കച്ചേരി പഠിച്ചിട്ട് ഫുൾ കച്ചേരി ചെയ്യുന്ന പോലത്തെ, ഇഫ് ദേ ആർ ഡെഡിക്കേറ്റഡ്, അവരുടെ ഏജ്, ഹെൽത്ത് അതെല്ലാം ദേ ആർ ഏബിൾ ടു ക്രോസ് ഇഫ് ദേ ആർ പാഷനേറ്റ്. അപ്പൊ ഇഫ് യു ആർ ഏബിൾ ടു ഡു ലൈക്ക് ദാറ്റ്, ബാക്കി ഇതുപോലത്തെ നമ്മൾ പിന്നെ ഇതൊക്കെ സില്ലി കാര്യങ്ങളായിട്ട് മാറും, പിന്നെ അത് നമ്മൾ കുഴപ്പം, നമുക്കത് അതൊരു പ്രശ്നമല്ലാതെ മാറും.
2: ആൺകുട്ടികൾ എത്രത്തോളം ഇപ്പോ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട്?
3: ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് ലൈക്ക് വെൻ ഐ വാസ് ഐ സ്റ്റാർട്ടഡ് അങ്ങനെ എൻ്റെ ഫീൽഡ് പ്രൊഫഷൻ തുടങ്ങിയ സമയത്ത് മേ ബി 15 years അഗോ ഒരു ഡാൻസ് ഫെസ്റ്റിവലിൽ ഒരു 10 സ്ലോട്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ടൈം ഇറ്റ് വാസ് 9 girls and 1 boy ആ റേഷ്യോ. പക്ഷേ ഇപ്പൊ ബോയ്സിൽ ഒത്തിരി കോമ്പറ്റീഷൻ ആണ്. ഇപ്പൊ 10 സ്ലോട്ട് ഉണ്ടെങ്കിൽ 5 girls and 5 boys or maybe more than girl. ഇപ്പൊ ഒരുപാട് ബോയ് ആർട്ടിസ്റ്റ്, ഇപ്പൊ ഒരുപാട് മെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. They are like really good male artists. അപ്പോ ആ ഈവൻ നേരത്തെ പറഞ്ഞ പോലെ നിറം, ഫിഗർ അതുപോലെ തന്നെയാണ് മെയിൽ ഫീമെയിൽ എന്നുള്ളത്. യു ഷുഡ് ബി ഏബിൾ ടു, കാരണം നമ്മൾ സ്റ്റേജിൽ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ യു ആർ നോട്ട് മെയിൽ ഓർ യു ആർ നോട്ട് ഫീമെയിൽ, യു നീഡ് ടു ക്രോസ് ദാറ്റ്. നമ്മുടെ ബോഡി, നമ്മുടെ ബോഡി അല്ലാതെ ആയിട്ടാണ് നമ്മൾ വേറൊരു ക്യാരക്ടർ വരുന്നത്. അപ്പോൾ നമ്മുടെ ഞാൻ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് പ്രശ്നമല്ലാതെ ആവും.
2: അങ്ങനെ പ്രശ്നമല്ല എന്ന് പറയുമ്പോഴും പലപ്പോഴും നമ്മൾ പല ആൺകുട്ടികളും കളിച്ചിട്ടുള്ള ഡാൻസ് വീഡിയോന്റെ താഴെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മോശമായിട്ടുള്ള കളിയാക്കിക്കൊണ്ടുള്ള കമന്റ്സ് നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ എങ്ങനെയാണ് ശരിക്കും?
3: എല്ലാ മെയിൽ ഡാൻസേഴ്സും എല്ലാ ഫീമെയിൽ ഡാൻസേഴ്സും ലൈക്ക് മേ ബി ഇഫ് ദേ ആർ നോട്ട് ഗുഡ് ഓർ ലൈക്ക് അവർ അത്രയും ലെവൽ ഓഫ് എക്സ്പെക്ടേഷനിൽ എത്തിയില്ലെങ്കിൽ മേ ബി ആൾക്കാർ കമന്റ് ചെയ്യുമായിരിക്കും. അത് മെയിൽ ഡാൻസേഴ്സിന് മാത്രമല്ല, ഫീമെയിൽ ഡാൻസേഴ്സിനും കമന്റ് കിട്ടും. അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ കിട്ടാതെ വരുമ്പോൾ ഇവരെന്താ ഇങ്ങനെ കളിക്കുന്നതെന്ന് ചോദിക്കാൻ രീതിയിൽ കളിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ പെർഫോമൻസ് ആയിരിക്കും. എല്ലാവർക്കും മേ ബി ആ ഫീൽഡിൽ എക്സൽ ചെയ്യണമെങ്കിൽ യു നീഡ് ദാറ്റ് മച്ച് ഡെഡിക്കേഷൻ ആൻഡ് ദാറ്റ് മച്ച് പാഷൻ യു നീഡ്. അതല്ലാതെ ചുമ്മാ കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അത് അതുപോലത്തെ വർക്കായിരിക്കും ആ കമന്റ്സ് കിട്ടുക.
2: ഈ ശോഭന മാമൊക്കെ പലപ്പോഴും ഈ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ ത്രൂ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ സമ്മതിക്കില്ല, അവർ ആ ഡാൻസിലൂടെ തന്നെ പറയും ഫോട്ടോ എടുക്കരുത് അരുത് എന്ന് പറയാറുണ്ട്. മൊബൈൽ ഫോട്ടോഗ്രാഫി ഇങ്ങനെ ഡാൻസ് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോട്ടോഗ്രാഫി എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്നത്?
3: അത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഞാൻ പറയട്ടെ. ഇന്നത്തെ കാലത്ത് ഒരു പെർഫോമൻസ് നടക്കുമ്പോൾ ഒരു 100 പേരുണ്ടെങ്കിൽ 50 പേരുടെ കയ്യിൽ ഫോണാണ്. They are not getting the real experience. They are not seeing the artist. അവർ ഫോണിൽ കൂടെയാണ് ആർട്ടിസ്റ്റിനെ കാണുന്നത്. എന്നിട്ട് ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ അവർ വീട്ടിൽ പോയിരുന്ന് കാണുമോ? They will not. അപ്പോൾ അവർക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? അവരുടെ മുമ്പിൽ ആ ഒരു സദ്യ വിളമ്പി വയ്ക്കുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് സദ്യ ഫോണിൽ കൂടെ സദ്യൻ്റെ ഫോട്ടോ കാണുന്ന പോലത്തെ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നുള്ളൂ. അതവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ എടുത്ത് കഴിക്കാൻ അവർക്ക് പറ്റുന്നില്ല. സി ആ സ്റ്റേജിലെ എക്സ്പീരിയൻസ് അവർ മിസ് ചെയ്യാണ്. സ്റ്റേജിൽ നടക്കുന്ന കാര്യം നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റണം. അത് മൊബൈലിലല്ല, അത് മനസ്സിൽ വേണം പകർത്താൻ. അതുകൊണ്ടാണ് ഇതുപോലത്തെ വലിയ ആർട്ടിസ്റ്റുകൾ മൊബൈൽ പിടിക്കുമ്പോൾ മൊബൈൽ താക്കാൻ പറയുന്നത്. ബിക്കോസ് ദേ നോ മൊബൈലിൽ കൂടെ ഇത് മൊബൈലിൽ കൂടെ കാണേണ്ട കാര്യമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് യൂട്യൂബ് വീഡിയോ കണ്ടാൽ പോരെ, എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ട് അവിടെ വന്നിരുന്ന് മൊബൈലിൽ കൂടെ കാണുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് ഓൾസോ ഇറ്റ് ഇസ് എ ഡിസ്ട്രാക്ഷൻ. സി നമ്മൾ സ്റ്റേജിൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പീസ് കളിക്കുകയാണ്, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെരി വെരി ഡെലിക്കേറ്റ് ആയിട്ടൊരു സാധനം സ്റ്റേജിൽ നമ്മൾ എക്സ്പീരിയൻസ്, നമ്മൾ നമ്മുടെ ക്യാരക്ടർ അല്ലാതെ വേറൊരു ക്യാരക്ടർ ആയിക്കൊണ്ട് നമ്മൾ ദേ വി ആർ എക്സ്പീരിയൻസിങ്. അപ്പോൾ നമ്മൾ ആ ഒരു മൊത്തം മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് വി ആർ എക്സ്പീരിയൻസിങ് ദാറ്റ് ഓൺ സ്റ്റേജ്. വി ആർ ട്രൈങ് ടു ബ്രിങ് ഇൻ ഒരു ഡിഫറെൻ്റ് ഒരു കാർഡ് അല്ലെങ്കിൽ വേറെ ഒരു സെറ്റപ്പ് വി ട്രൈ ടു ബ്രിങ് ദാറ്റ് ഓൺ സ്റ്റേജ്. നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മൊബൈൽ വെച്ചിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിസ്ട്രാക്ഷൻ ഓൾസോ. സി ദാറ്റ് ഇസ് ഓൾസോ ദേർ.
2: ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ അനുവദിക്കാതിരിക്കുന്നതാണ് നല്ലത്.
3: നമ്മൾ കണ്ണു വെച്ച് കാണണം, ഫോൺ വെച്ചിട്ടല്ല കാണേണ്ടത്. ഫോൺ വെച്ച് കാണണമെങ്കിൽ വീട്ടിലിരുന്ന് കണ്ടാൽ മതി, നേരിട്ട് വന്ന്. കാരണം അത് ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. നേരിട്ട് കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ അത് ഇരിക്കുമ്പോൾ നിങ്ങളത് മായില്ല. നിങ്ങൾക്ക് എത്ര വർഷം കണ്ട കഴിഞ്ഞാൽ ഞാൻ അന്ന് കണ്ട ആ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ കിടക്കും. ഫോണിലാണെങ്കിൽ നമ്മൾ കാണുകയില്ല. അതുകൊണ്ടാണ്
2: വിവാഹശേഷം ഈ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഡാൻസ് പഠനം അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ?
3: എനിക്ക് പേഴ്സണലി എനിക്ക് വന്നിട്ടില്ല. കാരണം എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ്, മൈ ഹസ്ബൻഡ്സ് നെയിം ഇസ് പ്രശാന്ത് ഗോപിനാഥ്. പ്രശാന്ത് എൻ്റെ ഡാൻസ് കണ്ടിട്ട് തന്നെയാണ് ഹി ന്യൂ ഓൾറെഡി ദാറ്റ് ഐ എം ഗോയിങ് ടു ബി സ്റ്റേയിങ് ഇൻ ദിസ് ഫീൽഡ്. ഞാൻ ഈ ഫീൽഡിൽ തന്നെ നിൽക്കാനാണ് പോകുന്നതെന്ന് നല്ല പോലെ മനസ്സിലാക്കിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കല്യാണമേ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഹീ സപ്പോർട്ടഡ് മീ. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഹീ വാസ് സൂപ്പർ സപ്പോർട്ട്. ഇപ്പോഴും നല്ല ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ലൈക്ക് ഐ ആം ഏബിൾ ടു ഡു ഓൾ ദീസ് തിങ്സ്, ഈവൻ മൈ പാരൻസ് ഓൾസോ മൈ ഹസ്ബൻഡ്. ഇപ്പം അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടേ ഉള്ളൂ ഫ്രം മൈ എക്സ്പീരിയൻസ്. എൻ്റെ അങ്ങനെയാണ്.
1: ഗസ്റ്റ് റൂം ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഉമാ ഗോവിന്ദ്. ഇനി ഒരു മനോഹരമായ

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് പ്രിയപ്പെട്ട ലിസ്ണേഴ്സ്, ഇങ്ങനെ അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉമാ ഗോവിന്ദ് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചോദിക്കാം.
3: ചിത്രശേഷി പലപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ ഒരു സപ്പോർട്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുക സ്വന്തം ഹസ്ബൻഡിനായിരിക്കും. ഹസ്ബൻഡാണ് എല്ലാം മാറ്റിവെച്ച് റെക്കോർഡിങ്ങിന് കൂടെ വരിക എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു കലാകാരന് അല്ലെങ്കിൽ ഒരു കലാകാരിക്ക് അവരുടെ പാർട്ട്ണർ കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് എത്രത്തോളമാണ്?
4: ഇറ്റ്സ് റിയലി ഹ്യൂജ്. അത് വളരെ വലുതാണ്. കാരണം ഇപ്പം തന്നെ ഞാനിപ്പോൾ ഇവിടെ വന്ന് ടു ഡേയ്സ് ആണ് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. എൻ്റെ രണ്ട് മക്കളെയും, ഒരാൾക്ക് 6-7 വയസ്സ്, അവനെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോയി വിടണം, തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം, അവൻ്റെ ഹോംവർക്ക് അതെല്ലാം നോക്കണം. എൻ്റെ രണ്ടാമത്തെ മോന് 9 മന്ത്സ്, അപ്പോൾ അവനെ നോക്കുന്നതും കുറച്ച് പാടാണ്. അവന് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായം പോലും ആയിട്ടില്ല. അപ്പോൾ ലൈക്ക് എനിക്ക് വരാൻ, എനിക്ക് ഇവിടെ വന്നിട്ടൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത് അവരുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ്. വി വിൽ മാനേജ് ഓർ ഐ വിൽ മാനേജ്, യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, യു ഗോ ആൻഡ് ഡു യുവർ പെർഫോമൻസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഐ ആം ഏബിൾ ടു ഡു അല്ലേ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ആ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ മോൻ കരയാണ്, അമ്മ പോകണ്ട, എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ലൈക്ക് സം ടൈംസ് ഐ ഫീൽ എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ദേർ ഷുഡ് ബി സംബഡി ടു സേ യു ഗോ, ഐ വിൽ ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ like I can happily come and do my job and I can go back. എനിക്ക് അറിയാം, ഓക്കേ, ഹീൽ ടേക്ക് കെയർ, ഓർ മൈ പാരൻസ് ആർ ദേർ ടു ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് സപ്പോർട്ട് ഇസ് വെരി വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
3: സ്വന്തം ഇഷ്ടങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്ന ഇതുപോലെ ഒരുപാട് നല്ല നർത്തകിമാരും നർത്തകന്മാരൊക്കെ ഉണ്ടാവില്ലേ ആഫ്റ്റർ മാരേജ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ, ഇല്ല ഞാൻ ഇനി എന്റെ കല മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി നഷ്ടമാകും എന്ന് പറഞ്ഞ് സാക്രിഫൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്?
4: എനിക്ക് പറയാനുള്ളത്, അതും ഞാൻ എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഇത് പഠിച്ച ഒരു കാര്യമാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക്, ഈവൻ കുട്ടി അല്ലെങ്കിൽ ഈവൻ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒന്നും സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുള്ളത്. ബിക്കോസ് ഐ ഹാവ്

0: they are my teachers who are professionally dancing, like they are number one in the field. അവർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമിലീസ് ഉള്ളവരാണ് അവർ. ആൻഡ് ഓൾസോ വെൻ ഐ ലുക്ക്, ഞാൻ എന്താ കാണുന്നതെന്ന് വെച്ചാൽ അവർ അവരുടെ പ്രൊഫഷനിൽ ഷൈൻ ചെയ്യുമ്പോൾ ഹൂ ഇസ് സൂപ്പർ പ്രൗഡ് ഓഫ് ദം, അവരുടെ കുട്ടികൾ, ദേ ആർ, അവർ വളരെ പ്രൗഡാണ്. മൈ മോം ഇസ് ദിസ് എന്ന് പറയുന്നത് കുട്ടികളെ ഞാൻ കാണുന്നു. പക്ഷെ ഞാൻ തന്നെ വീട്ടിലിരുന്നിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജോലി വേണ്ടെന്ന് വെച്ചത്, എൻ്റെ ഇഷ്ടം വേണ്ടെന്ന് വെച്ചത്. അറ്റ് സം പോയിൻറ്റ് ദേ വിൽ ആസ്ക് യു, ആര് പറഞ്ഞു എനിക്ക് വേണ്ടി വേണ്ടെന്ന് വയ്ക്കാൻ, ദേ വിൽ ആസ്ക്. അപ്പോൾ നിങ്ങൾ ഇത്രയും വർഷം ചെയ്തത് ഒറ്റ ഡയലോഗിൽ തീരും. പക്ഷേ യു ഹാവ് ടു ഷോ ദം ഇഫ് യു ആർ പാഷനേറ്റ്, യു ഹാവ് ടു ബി എ മോഡൽ ആൻഡ് യു ഹാവ് ടു ഷോ ദം ഇഫ് യു ആർ പാഷനേറ്റ്, യു ഹാവ് ടു വർക്ക്, അങ്ങനെ ചെയ്യണം. യു ഹാവ് ടു കം ലൈക്ക് മീ, യു ഹാവ് ടു ഓൾസോ വർക്ക് ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് സംതിങ് ഓർ നിങ്ങളുടെ ജോലിയിൽ. യു ഹാവ് ടു ബി ദ മോഡൽ യു ആൻഡ് യു ഹാവ് ടു ഷോ ലൈക്ക് ഇങ്ങനെ ചെയ്യണം. സാക്രിഫൈസുകൾ ചെയ്തിട്ട് ഫാമിലി ഡെഫിനറ്റ്ലി സപ്പോർട്ട് വേണം, പക്ഷേ ഫാമിലി മാനേജ് ചെയ്യണം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊഫഷൻ മാനേജ് ചെയ്യണം. യു ഹാവ് ടു എക്സൽ ഇൻ യുവർ പ്രൊഫഷൻ ഓൾസോ, യു ഹാവ് ടു ലവ് ആൻഡ് കെയർ യുവർ ഫാമിലി മെമ്പേഴ്സ് ഓൾസോ, യു ഹാവ് ടു ബാലൻസ് ബോത്ത് എന്നിട്ട് യു ഹാവ് ടു ഷോ ദം. അല്ലെങ്കിൽ ലൈക്ക് ദേ ലുക്ക് ആൻഡ് ദേ ലേൺ ഫ്രം യു. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അമ്മ സാക്രിഫൈസ് ചെയ്തു. ഈ കുട്ടി വലുതാകുമ്പോൾ ഈ കുട്ടി ഓൾസോ വിൽ തിങ്ക് ഓ ഐ ഹാവ് ടു സാക്രിഫൈസ്, ഞാനിത് സഹിക്കണം ബിക്കോസ് ഐ ഹാവ് ടു ലുക്ക്. അപ്പോൾ ആ കുട്ടിയുടെ ജീവിതവും പോയി. അല്ലെങ്കിൽ ആ കുട്ടി പറയും മൈ അമ്മ എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലെങ്കിൽ മൈ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഐ ആം സോ പ്രൗഡ് മൈ അച്ഛൻ ഇതാണ് അല്ലെങ്കിൽ മൈ അമ്മ ഇതാണ്. അപ്പോൾ അവൾക്കാണ് അവൾക്ക് അല്ലെങ്കിൽ അവന് ഒരു കറേജ് കിട്ടുകയാണ് ഞാൻ എങ്ങനെ മാറണം. ഐ ക്യാൻ സപ്പോർട്ട്, ഐ ക്യാൻ ഹാൻഡിൽ ബോത്ത്, ഐ ഹാവ് ടു ബാലൻസ് ബോത്ത്. ദാറ്റ് ഇസ് വാട്ട് യു ലേൺ ഫ്രം എനി ആർട്ട് ഫോം, ഹൗ ടു ബാലൻസ്. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ലൈക്ക് യു ഹാവ് ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ ലേണിംഗ് ദിസ് ആർട്ട്. ലൈക്ക് നമ്മൾ കുറച്ച് അത് അതിന് വേണ്ടിയിട്ടാണ് വി ഓൾ യേൺ. നമ്മുടെ ഒരു നമ്മൾ പഠിക്കുമ്പോൾ എന്താ പഠിക്കണമെന്ന് പറയുമ്പോൾ നാട്യവേദം, ഡാൻസ്, ഡാൻസിനെ പറ്റി പറയുമ്പോൾ ഇറ്റ്സ് എ ഫിഫ്ത്ത് വേദ എന്ന് ഇറ്റ്സ് ഓർ ഇറ്റ്സ് ലൈക്ക് എ യോഗ. നമ്മുടെ ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നതെന്നാണ്. അപ്പം അത് അത് കാരണം നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവണം ആൻഡ് യു ഹാവ് ടു ബി എ മോഡൽ അടുത്ത ജനറേഷന്. അപ്പോൾ അങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അല്ല, ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ട് കാര്യമില്ലാതാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: ഓക്കെ, ഇതിൽ പ്രായം ഒരു ഫാക്ടറാണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് വയസ്സായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ പ്രായത്തിൽ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അതൊരു ഫാക്ടറാണോ, ഏജ് ഒരു ഫാക്ടറാണോ?
0: അതൊരു ഫാക്ടറല്ല, ഇന്നത്തെ കാലത്ത് അതൊട്ടുമല്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഞാൻ എനിക്കിപ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞ് പഠിക്കുന്നവരിഷ്ടംപോലെ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. പ്രായമായിട്ട് എനിക്ക് പണ്ട് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് ഞാൻ കളിച്ചിരുന്നു, പിന്നെ ഞാൻ എൻ്റെ ഫാമിലി കാരണമൊക്കെ നിർത്തി. പക്ഷേ ഇപ്പം നൗ ഐ തിങ്ക് ഐ ഷുഡ് ടേക്ക് അപ്പ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ഡാൻസ് കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നം അല്ല, ഏജ് ഇസ് നോട്ട് എ ഫാക്ടർ. മേ ബി ആ നമുക്ക് യങ് ഏജിൽ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഇഫ് യു ആർ പാഷനേറ്റ് യു ക്യാൻ വർക്ക് ആൻഡ് നമുക്കിപ്പോൾ പറ്റുന്നത് പോലെ യു ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട്. പക്ഷേ എന്നാലും തിരിച്ച് പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ കളിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം കിട്ടും. ഇപ്പം എല്ലാവർക്കും അത്രയും എനർജി എടുത്തിട്ട് അത്ര എഫേർട്ടോടുകൂടി കളിക്കണം നിർബന്ധമില്ല. ലൈക്ക് നിങ്ങളുടെ പ്രായത്തിൻ്റെ പോലത്തെ ഐറ്റംസ് അല്ലെങ്കിൽ അതേപോലത്തെ സി ആ ഒരു ഇപ്പോൾ 60 years old ആയിട്ടുള്ള ഒരാളുടെ ഏജ് ആൻഡ് എക്സ്പീരിയൻസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് അവർക്കേ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. അതൊരു 18 വയസ്സുള്ള കുട്ടിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. ആ ഒരു ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ആ 18 വയസ്സുള്ള കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ 60 വയസ്സായിട്ട് കളിക്കുന്ന ഒരാൾക്ക് ആ ലെവൽ ഓഫ് ഐറ്റംസ് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അയ്യോ എനിക്ക് മറ്റേവരെ പോലെ കളിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ട് കാര്യമില്ല, കാരണം അവർക്ക് കളിക്കാൻ പറ്റുന്ന ഐറ്റംസ് അവർക്ക് കളിക്കാൻ പറ്റും. ആ ഒരു ഏജ് ആൻഡ് എക്സ്പീരിയൻസിന് തരുന്ന സാധനങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു 18 വയസ്സ് കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല.
1: ഡിഫറൻസ് ഉണ്ടാവും
0: ഡെഫിനറ്റ്ലി.
1: ഓക്കെ, ഇപ്പോൾ പലരും സ്ത്രീകൾ ചെയ്യുന്ന ചില കലാരൂപങ്ങളൊക്കെ പുരുഷന്മാർ ചെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അതെ, കുറേ വർഷങ്ങളായിട്ട് അതുണ്ട്. അപ്പോൾ അതിനോട് എന്താണ്, എങ്ങനെയാണ് അത്? ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ടോപ്പിക്സ് ആണോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള?
0: കുച്ചിപ്പുടി ഓൾസോ പണ്ട് മെയിൽ ഡാൻസേഴ്സ് കളിച്ചുകൊണ്ടിരുന്ന ഒരു ഡാൻസ് ഫോമാണ് കുച്ചിപ്പുടി ഓൾസോ. പക്ഷെ അത് ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ ഫീമെയിൽ ഡാൻസേഴ്സ് കളിച്ച് അത് അക്സെപ്റ്റഡ് ആയി കഴിഞ്ഞു. ജസ്റ്റ് ലൈക്ക് ദാറ്റ് കഥകളി പണ്ട് മെയിൽ ഡാൻസേഴ്സ് കളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഒരുപാട് ഫീമെയിൽ ഡാൻസേഴ്സും കൂടെ കളിച്ച് അത് അക്സെപ്റ്റഡ് ആയിരുന്നു. ജസ്റ്റ് ലൈക്ക് ദാറ്റ് മോഹിനിയാട്ടം ഓൾസോ ഫീമെയിൽസ് മാത്രം കളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഒരുപാട് മെയിൽ ഡാൻസേഴ്സ് കളിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അതും അക്സെപ്റ്റഡ് ആയിട്ട്
1: മാറും,
0: നോർമലായിട്ട് മാറും. ഈ ആർട്ട് ഫോംസ് മെയിൽ, അഗൈൻ ഈ മെയിൽ ഫീമെയിൽ ബോഡിനെയും കാട്ടി നമ്മളത് ക്രോസ് ചെയ്തിട്ടാണ് ആർട്ട് ഫോം കാണുന്നത്. ഇറ്റ്സ് നോട്ട് എ മെയിൽ ബോഡി, ഇറ്റ്സ് നോട്ട് എ ഫീമെയിൽ ബോഡി. അത് ആർട്ട് ഫോമിൽ കൂടെ നമ്മൾ ക്യാരക്ടേഴ്സിനെ കാണുകയാണ് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ കാണുകയാണ്. അപ്പോൾ വെതർ ഇറ്റ് ഇസ് എ മെയിൽ ഓർ ഫീമെയിൽ ഡസന്റ് മാറ്റർ.
1: എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. എന്നും ഇതുപോലെ തന്നെ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് പറ്റട്ടെ. ഫാമിലിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു.
0: താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്.
1: മാമിനും ഫാമിലിക്കും ആശംസകൾ. പ്രശസ്ത ഭരതനാട്യം നർത്തകി ഉമാ ഗോവിന്ദാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ഗസ്റ്റ് റൂമിൽ. ഇനിയും വിശേഷങ്ങൾ തുടരും. അതുവരേക്കും നന്ദി, നമസ്കാരം.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: Law Point. Know your rights.
4: അഹല്യ ഫം 90.4 കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. സാധാരണക്കാരന്റെ നിയമങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു തരുന്ന ലാ പോയിന്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ആയില്ല. നമ്മൾ ഇന്ന് എന്താണ് പറയാൻ പോകുന്നത്? ഈ ബിസിനസ് ആവശ്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിപരമായ കടം കൊടുക്കൽ വാങ്ങലുകൾക്കാണെങ്കിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് എന്ത്? ബാങ്ക് ചെക്കുകൾ, അല്ലെ? എന്നാൽ പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന ചെക്കുകൾ ബാങ്കിൽ നൽകുന്ന സമയത്തെ അക്കൗണ്ടിൽ പണമില്ലെന്ന് പറഞ്ഞ് മടങ്ങി വരാറൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണക്കാർ വിചാരിക്കുന്നത് ഇതൊരു സാധാരണ സിവിൽ തർക്കമാണ്, അല്ലെങ്കിൽ വലിയ ഇഷ്യൂ ഉള്ളൊരു കാര്യമല്ല എന്നാണല്ലേ. എന്നാൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇന്ത്യയിലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ 138, സെക്ഷൻ 138 ഓഫ് NI ആക്ട് പ്രകാരം ഒരു ചെക്ക് മടങ്ങുന്നത് ജാമ്യം ലഭിക്കാവുന്ന കടുത്ത ഒരു ക്രിമിനൽ കുറ്റമാണ്. അതായത് ബെയിലബിൾ ക്രിമിനൽ ഒഫൻസ് ആണ്. ഒരു വ്യക്തി നിയമപരമായ ബാധ്യതയോ അല്ലെങ്കിൽ കടമോ തീർക്കുന്നതിനായിട്ട് മറ്റൊരു വ്യക്തിക്ക് നൽകിയ ചെക്ക് അക്കൗണ്ടിൽ ആവശ്യത്തിന് പണമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് കൊണ്ടോ മടങ്ങുകയാണെങ്കിൽ ഈ വകുപ്പ് ബാധകമാകാറുണ്ട്. എന്നാൽ ഒരു ചെക്ക് മടങ്ങിയ ഉടൻ തന്നെ അത് ക്രിമിനൽ കുറ്റമാവോ? ഇല്ല അല്ലേ. അതിന് നിയമം പറയുന്ന ചില കൃത്യമായ വ്യവസ്ഥകളുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്നാമതായിട്ട്, ആ ചെക്ക് അതിന്റെ കാലാവധിയായ 3 മാസത്തിനുള്ളിൽ ബാങ്കിൽ ഹാജരാക്കിയിരിക്കണം. രണ്ടാമതായി, ചെക്ക് നൽകിയത് ഒരു സമ്മാനമായിട്ടോ അല്ലെങ്കിൽ ഒരു നിയമവിരുദ്ധമായ കാര്യങ്ങൾക്കോ ആകരുത്. കൃത്യമായ സാമ്പത്തിക ഇടപാടിന്റെ ഭാഗമായിരിക്കണം. അപ്പോൾ ഈ നിയമം പണം ലഭിക്കാനുള്ള വ്യക്തിക്ക് ശക്തമായ സുരക്ഷ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ആദ്യത്തെ നിയമപരമായ നടപടി എന്താണ്? അതാണ് ഇനി നമ്മൾ ലോ പോയിന്റിൽ പറയാനായിട്ട് പോകുന്നത്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന നിയമമായ ചെക്ക് മടങ്ങൽ കേസുകളും നിയമസുരക്ഷയും, ആ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ അടുത്തതായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ബ്രേക്കിന് മുൻപ് പറഞ്ഞു നിർത്തിയത് ചെക്ക് ബൗൺസ് നിയമത്തിന്റെ പശ്ചാത്തലമായിരുന്നു അല്ലേ? ഇനി ഒരു ചെക്ക് മടങ്ങിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തൊരു കാര്യമാണ്, പലരും ചെക്ക് മടങ്ങി മാസങ്ങൾക്ക് ശേഷമാണ് വക്കീലിനെ കാണാനായിട്ട് പോവാറ്. എന്നാൽ ചെക്ക് കേസുകളിൽ സമയപരിധി, ഈ ലിമിറ്റേഷൻ പീരീഡ് വളരെ വ്യക്തമായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ചെറിയൊരു സമയക്കുറവ് സംഭവിച്ചാൽ പോലും പിന്നീട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ നൽകിയ ചെക്ക് മടങ്ങുന്ന സമയത്ത് ബാങ്ക് അധികൃതർ ചെക്കിനോടൊപ്പം ഒരു രസീത് കൂടി നൽകും. ഇതിനെയാണ് എന്ത് പറയാറ്, ബാങ്ക് റിട്ടേൺ മെമ്മോ എന്ന് പറയാറ്. അപ്പോൾ ചെക്ക് മടങ്ങാനുള്ള കൃത്യമായ കാരണം ഇതിൽ എഴുതിയിട്ടുണ്ടാകും. ഈ ബാങ്ക് മെമ്മോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന തീയതി മുതൽ കൃത്യം 30 ദിവസത്തിനകം ചെക്ക് തന്ന വ്യക്തിക്ക് വക്കീൽ മുഖേന ഒരു ലീഗൽ നോട്ടീസ് നിങ്ങൾക്ക് അയച്ചിരിക്കണം. നിങ്ങൾ തന്ന ചെക്ക് മടങ്ങിയിരിക്കുന്നു, അതിനാൽ നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനകം ഇതിന്റെ പണം തിരികെ നൽകണം. ആ ഒരു കാര്യം നമുക്ക് ഈ ഒരു നോട്ടീസിൽ വ്യക്തമായിട്ട് എന്ത് ചെയ്യാം, ആവശ്യപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നോട്ടീസ് അയക്കാതെ നിങ്ങൾക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാനായിട്ട് നിയമപരമായിട്ട് യാതൊരു അവകാശവുമില്ല. ആ കാര്യം കൂടി മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് 30 ദിവസത്തെ ഈ സമയപരിധി കൃത്യമായിട്ട് ഓർത്തുവെക്കണം.

0: point. Know your rights.
1: യെസ് കേട്ടുകൊണ്ടിരിക്കുന്ന ലോ പോയിന്റ് ആണ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താ, നമ്മൾ അയച്ച ലീഗൽ നോട്ടീസ് ചെക്ക് തന്ന വ്യക്തി കൈപ്പറ്റി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിയമപ്രകാരം നോട്ടീസ് കിട്ടി 15 ദിവസത്തെ സമയം അവർക്ക് പണം നൽകാനായിട്ട് ലഭിക്കും. എന്നാൽ ഈ 15 ദിവസം കഴിഞ്ഞിട്ടും അവർ പണം തരുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടീസിന് മറുപടി പോലും തരാതെ ഒഴിഞ്ഞു മാറുകയാണോ ചെയ്യുന്നത് എങ്കിൽ എന്താണ് ചെയ്യുക? ഇവിടെയാണ് യഥാർത്ഥ ഈ ഒരു ക്രിമിനൽ നടപടികൾ ആരംഭിക്കാറ്. അതായത് നോട്ടീസിന്റെ 15 ദിവസത്തെ കാലാവധി കഴിയുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം, അതായത് പ്രൈവറ്റ് കംപ്ലയിന്റ് ഫയൽ ചെയ്തിരിക്കണം. കോടതിയിൽ കേസ് തെളിയിക്കപ്പെട്ടാൽ കുറ്റക്കാരനായ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ വളരെ കഠിനമായിരിക്കും കേട്ടോ. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രതിക്ക് 2 വർഷം വരെ തടവ് ശിക്ഷയോ അല്ലെങ്കിൽ ചെക്കിൽ എഴുതിയിരിക്കുന്ന തുകയുടെ ഇരട്ടി വരെയോ പിഴ ലഭിക്കും. അതായത് ഡബിൾ ദ ചെക്ക് അമൗണ്ട് എന്ന് പറയുന്ന കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഇത് 2 ഒരുമിച്ച് കോടതിക്ക് ശിക്ഷയായിട്ടും വിധിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പിഴത്തുകയിൽ നിന്ന് പരാതിക്കാരന് പണം കോടതി വഴി ഈടാക്കി നൽകുകയും ചെയ്യും. പണം വാങ്ങി പറ്റിക്കുന്നവർക്ക് നിയമം നൽകുന്ന ശക്തമായ പ്രഹരമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇനിയും നമുക്ക് ഈ ഒരു നിയമത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനായിട്ട് ബാക്കിയുണ്ട്. തുടർന്ന് കേൾക്കാം ലാ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: യെസ്, ലോ പോയിന്റിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്താൻ പോവാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? പലപ്പോഴും കോടതികളിൽ ചെക്ക് കേസുകൾ വർഷങ്ങളോളം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവാറുണ്ടല്ലേ. ഈ കേസ് നടത്തുന്ന പരാതിക്കാരൻ പണം മുടക്കി ബുദ്ധിമുട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതി കേസ് ബോധപൂർവം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ട് കേന്ദ്ര സർക്കാർ ഈ ഒരു നിയമത്തിൽ കൊണ്ടുവന്ന ഒരു വിപ്ലവകരമായ ഒരു ഭേദഗതിയാണിത്. സെക്ഷൻ 143A. എന്താണ് ഈ സെക്ഷൻ 143A? അതായത് ഈ ഒരു പുതിയ നിയമ ഭേദഗതി പ്രകാരം കേസ് കോടതിയിൽ ആരംഭിച്ച് പ്രതി താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് കേസ് നടത്താനായിട്ട് തീരുമാനിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ പരാതിക്കാരന് ഇടക്കാല ആശ്വാസം, ആ ഒരു ഇടക്കാലം ആശ്വാസം ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകാം. ഇന്റേണിം കോമ്പൻസേഷൻ. അപ്പോൾ ഇതനുസരിച്ച് ചെക്ക് തുകയുടെ പരമാവധി 20% വരെ തുക കോടതി വിധി വരുന്നത് വരെ കാത്തു നിൽക്കാതെ തന്നെ പരാതിക്കാരന് വാങ്ങി നൽകാനായിട്ട് മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. അപ്പോൾ കോടതി ഉത്തരവിട്ട് 60 ദിവസത്തിനകം പ്രതി ഈ ഒരു തുക നൽകിയിരിക്കണമെന്നാണ്. ഇനി കേസിന്റെ അവസാനം പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കോടതി വിട്ടയച്ചാൽ വാങ്ങിയ ഈ 20% തുക പലിശ സഹിതം പരാതിക്കാരൻ പ്രതിക്ക് തിരികെ നൽകേണ്ടി വരും. കള്ളപ്പരാതി കൊടുക്കുകയാണെങ്കിൽ പെട്ടുപോകും കേട്ടോ. എങ്കിലും പണം നഷ്ടപ്പെട്ട സാധാരണക്കാരന് കേസ് നടത്തുന്നതിനുള്ള വലിയൊരു സാമ്പത്തിക സഹായമാണ് ഈ ഒരു ഇടക്കാല ആശ്വാസ നിയമം അല്ലെ. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ എപ്പോഴും കൃത്യമായ നിയമരേഖകളോട് മാത്രം നടത്തുക. ഇത്രയും നേരം ദേ കേട്ടുകൊണ്ടിരുന്ന ലോ പോയിന്റ് ആണ്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ ദേ ഇന്നത്തെ ലോ പോയിന്റിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഞാൻ വരും ലോ പോയിന്റുമായിട്ട് മറ്റൊരു നിയമവും നിയമവശങ്ങളുമായിട്ട്. അപ്പൊ നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ

0: ഹോം സെന്റർ കുന്നത്തൂർ മേട്ട് പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188943414.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: പോയവാരത്തെ പ്രധാന സംഭവ വികാസങ്ങളുമായി ആഴ്ചവട്ടം ആരംഭിക്കുന്നു. ഇന്ന് ആഴ്ചവട്ടത്തിൽ കൂടെ ചേരുന്നു ഞാൻ സുമന്. അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ആദ്യഘട്ട പ്രഖ്യാപനം ഇന്ന് നമ്മൾ സംസാരിക്കുന്നു. അതുപോലെ തന്നെ പാലക്കാട്ടെ പോക്സോ കേസുകളെ കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ വാർത്തകളുമുണ്ട്. ഇതൊക്കെയാണ് ആനുകാലിക വിശേഷത്തിലുള്ളത്. ഇന്ത്യ ഇന്തോനേഷ്യ വിദ്യാഭ്യാസ കരാറുകളും രാജ്യത്ത് എഞ്ചിനീയറിംഗ് കോളേജുകൾ കൂട്ടത്തോടെ പൂട്ടുന്നതിന്റെ കാരണങ്ങളും ഇന്ന് ആനുകാലിക വിശേഷത്തിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. സാമ്പത്തിക രംഗത്തേക്ക് പോകുമ്പോൾ വൈദ്യുതി നിരക്ക് പരിഷ്കരണവും കുതിച്ചുയരുന്ന പച്ചക്കറി മത്സ്യ വിലക്കയറ്റവും നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ ലോകത്ത് DMF പാർട്ടി CMPയിൽ ലയിക്കുന്നതും നിയമസഭയിലെ അഴിമതി കരാറുകൾ റദ്ദാക്കിയ സ്പീക്കറുടെ നടപടിയും ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ആഗോളതലത്തിൽ ഗാസയിലെ ഭരണം കൈമാറാൻ തയ്യാറായ ഹമാസിന്റെ തീരുമാനവും ചൈനയെ ഭീതിയിലാഴ്ത്തിയ മെയ്സാക് ചുഴലിക്കാറ്റും ചർച്ചയാകുമ്പോൾ സാങ്കേതിക വിദ്യയിലെ പുതിയ സുരക്ഷാ നോട്ടീസുകളും കളിമുറ്റത്ത് കണ്ണീരോടെ കളം വിട്ട നെയ്മറുടെയും റൊണാൾഡോയുടെയും വിശേഷങ്ങളും ഇന്ന് നമ്മൾ ആഴത്തിൽ വിലയിരുത്തുന്നു. താരസംഘടനയായ അമ്മയിലെ പുതിയ രാജി വാർത്തകൾ ഉൾപ്പെടെയുള്ള സിനിമാ വിശേഷങ്ങളും ഇന്നത്തെ ആഴ്ചവട്ടത്തിൽ നമ്മൾ പറയുന്നു. ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനിൽ. ആദ്യം ആനുകാലിക വിശേഷങ്ങൾ. രാജ്യത്ത് ഏറ്റവും വലിയ യാത്രാ വിപ്ലവത്തിന്റെ വാർത്തയോടുകൂടി നമുക്ക് ആനുകാലിക വിശേഷങ്ങൾ ആരംഭിക്കാം. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ സൂററ്റിനെയും ബിലിമോറയും ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ടം 2027 ഉദ്ഘാടനം ചെയ്യുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പോയവാരം അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ അതിവേഗ റെയിൽ ഇടനാഴിയുടെ ഏകദേശം 80% പണികളും ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു സുപ്രധാന വാർത്തയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, വാളയാർ, കൊല്ലങ്കോട്, മീനാക്ഷിപുരം, കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പോക്സോ കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസ സഹകരണത്തിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത് പോയവാരം. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ അത്യാധുനിക മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി IIM ബാംഗ്ലൂരുവിന്റെ പുതിയ ക്യാമ്പസ് ഇന്തോനേഷ്യയിൽ ആരംഭിക്കുമെന്നും ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് മറ്റൊരു ആശങ്കാജനകമായ കണക്കും പുറത്തുവന്നു. 2025-26 അധ്യയന വർഷത്തിൽ രാജ്യത്തുടനീളം 58 എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ കോളേജുകൾ അടച്ചു പൂട്ടിയതായി ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ കുറവ്, ആവശ്യത്തിന് അധ്യാപകരില്ലാത്ത അവസ്ഥ, അടിസ്ഥാന സൗകര്യങ്ങളിലെ പോരായ്മകൾ എന്നിവയാണ് ഇതിന് കാരണം. കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർക്ക് വലിയൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി പുതുമോടിയിൽ നവീകരിച്ച പരപ്പനങ്ങാടി, തിരൂർ, തലശ്ശേരി, ഫറോക്ക്, നിലമ്പൂർ റോഡ് എന്നീ 5 റെയിൽവേ സ്റ്റേഷൻ കെട്ടിടങ്ങൾ ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്ത് ഔദ്യോഗികമായി തുറന്ന് നൽകി. അടുത്തതായി രാജ്യത്തെ സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ 86 ലക്ഷത്തോളം കുറവ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ യുഡൈസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ഇതേ കാലയളവിൽ അൺഎയ്ഡഡ് സ്വകാര്യ സ്കൂളുകളിൽ 88 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പുതുതായി ചേരുകയും ചെയ്തു. PSC ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന തീരുമാനം കൂടെ പോയ വാരം വന്നിട്ടുണ്ടായിരുന്നു. 2023 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച തസ്തികകളുടെയും അവയുടെ കൂടെ പൊതുപരീക്ഷ നടത്തിയിട്ടുള്ളതുമായ തുടർ നടപടികൾ ആവശ്യമില്ലാത്ത OMR വിവരണാത്മക പരീക്ഷകളുടെ ഉത്തരക്കടലാസുകൾ നശിപ്പിക്കാൻ PSC ഉത്തരവിട്ടു എന്നുള്ളതാണ്. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് റെയിൽവേ പുതിയ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരു ചെന്നൈ റൂട്ടിൽ ഈ മാസം 13 മുതൽ 31 വരെ തിങ്കളാഴ്ചകളിൽ ബാംഗ്ലൂരു സെൻട്രലിൽ നിന്ന് ചെന്നൈ എഗ്മൂറിലേക്കും തിരികെ ചൊവ്വാഴ്ചകളിൽ എഗ്മൂറിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്കും പുതിയ സ്പെഷ്യൽ എക്സ്പ്രസ് സർവീസ് നടത്തും. ആനുകാലിക വിശേഷങ്ങളിലെ അവസാനത്തെ കാര്യം, ചൂരൽമല ദുരന്തത്തിന്റെ മുറിവുണങ്ങും മുമ്പ് വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ നിരവധി പേർ മരണമടഞ്ഞു എന്നുള്ളതാണ്. ദുരന്തത്തെപ്പറ്റി സർക്കാർ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. എന്നാൽ നിർമ്മാണ ഭൂമിയിലല്ല, മറിച്ച് വനഭൂമിയിലാണ് ഉരുൾപൊട്ടിയതെന്ന് നിർമ്മാണ കരാർ ഏറ്റെടുത്ത ദിലീപ് ബിൽകോൺ ലിമിറ്റഡും കൊങ്കൺ റെയിൽവേ അധികൃതരും വിശദീകരിച്ചു. ആനുകാലിക വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾ. സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങളിലേക്ക് നോക്കുമ്പോൾ, അടുത്ത വൈദ്യുതി നിരക്ക് പരിഷ്കരണത്തിൽ എനർജി ചാർജിൽ കാര്യമായ വർധന ഉണ്ടാകില്ല എങ്കിലും ഫിക്സഡ് ചാർജിൽ നേരിയ വർധന ഉണ്ടാകുമെന്നാണ് സൂചനകൾ. 2027 April 1 ആരംഭിക്കുന്ന അടുത്ത നിയന്ത്രണ കാലയളവിലേക്കുള്ള വൈദ്യുതി നിരക്ക് നിശ്ചയിക്കാൻ KCB നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 16th ധനകാര്യ കമ്മീഷൻ പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അടുത്ത 5 വർഷത്തേക്ക് ആകെ 2,647 crore rupees ബേസിക് ഗ്രാന്റായി ലഭിക്കും. തദ്ദേശമന്ത്രി KM ഷാജി കേരളത്തെ പ്രതിനിധീകരിച്ച കേന്ദ്ര യോഗത്തിലാണ് ഈ വിവരങ്ങൾ വിശദീകരിച്ചത്. എന്നാൽ വിപണിയിൽ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് തകർത്ത് പച്ചക്കറി വില കുതിച്ചുയരുകയാണ്. കനത്ത മഴയെ തുടർന്ന് ഉൽപാദനത്തിൽ 75% കുറവുണ്ടായതോടെ ഇഞ്ചിയുടെ വില കിലോഗ്രാമിന് 250 rupees വരെയായി ഉയർന്നു. പുതിയ വിളവെടുപ്പ് നടന്ന് വിപണിയിൽ എത്തുന്നതുവരെ വില താഴാൻ സാധ്യതയില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. പച്ചക്കറിക്ക് പുറമെ മത്തിക്കും ചിക്കനും വില കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 1 kg മത്തിക്ക് 400 rupees വരെയും ഇറച്ചിക്കോഴിക്ക് 190 rupees വരെയും വിലയായതോടെ അടുക്കള ചെലവ് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ട്രോളിംഗ് നിരോധനത്തെ തുടർന്നുള്ള ലഭ്യത കുറവാണ് മത്തി വില ഉയർന്നത്. കോഴിത്തീറ്റയുടെ വില വർധനവാണ് ചിക്കൻ വില ഉയരാൻ കാരണം. ആളോഹരി വരുമാനമനുസരിച്ചുള്ള ലോകബാങ്കിന്റെ തരംതിരിവിൽ ഉയർന്ന മധ്യവർഗ വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് 5 സംസ്ഥാനങ്ങൾ ഇടം പിടിച്ചു. $6,217 പ്രതിശീർഷ വരുമാനവുമായി ഡൽഹിയാണ് മുന്നിൽ. കർണാടക, തെലങ്കാന, തമിഴ്നാട്, ഗുജറാത്ത് എന്നിവയാണ് മറ്റുള്ളവർ. കേരളം വെറും $26 വ്യത്യാസത്തിലാണ് ഈ പട്ടികയ്ക്ക് തൊട്ടടുത്തെത്തി നിൽക്കുന്നത്. വാഹന ഉടമകൾക്ക് ആശ്വാസമേകി രാജ്യത്തെ പെട്രോൾ ഡീസൽ വില കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുമ്പ് എണ്ണ കമ്പനികൾ വില കുറച്ചേക്കുമെന്നാണ് വിവരം. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുറയുന്നതും സൗദി അറേബ്യ ക്രൂഡ് ഓയിൽ വില കുറച്ചതും സർക്കാർ വിലയിരുത്തും. സാമ്പത്തിക വിശേഷത്തിൽ അവസാനത്തെ കാര്യം, ഒരു ഇടവേളയ്ക്ക് ശേഷം കുത്തരിയുടെ ചില്ലറ വില കിലോഗ്രാമിന് 60 rupees കടന്നു. കഴിഞ്ഞയാഴ്ചയേക്കാൾ 10 rupees ഈ ആഴ്ച വർദ്ധിച്ചത്. ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ നെല്ലുൽപാദക സംസ്ഥാനങ്ങളിൽ നെല്ലിന്റെ വില വർദ്ധിച്ചതാണ് ഇതിന് കാരണം. എന്നാൽ വെള്ളയരിക്ക് വിലയിൽ വർധനമില്ല. സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി രാഷ്ട്രീയ രംഗത്തിലേക്ക് കടക്കാം. മനോഹരമായ ഒരു പാട്ട്.

ആഴ്ചവട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി രാഷ്ട്രീയ രംഗത്തെ വിശേഷങ്ങൾ. കേരള രാഷ്ട്രീയത്തിലെ പ്രധാന അണിയറ നീക്കങ്ങളോടെ രാഷ്ട്രീയ വിശേഷങ്ങൾ ആരംഭിക്കാം. CPM വിമതരെ ഉൾപ്പെടുത്തി 4 മാസം മുമ്പ് PK ശശിയുടെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് CMPയിൽ ലയിക്കും. DMF ജില്ലാ കൺവെൻഷനിൽ CMP ജനറൽ സെക്രട്ടറി മന്ത്രി CP ജോണിന്റെ സാന്നിധ്യത്തിലാണ് പ്രസിഡന്റ് PK ശശി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. നിയമസഭയ്ക്കുള്ളിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ക്രമവിരുദ്ധമായ കരാറുകൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റദ്ദാക്കിയത് പോയ വാരം കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ശങ്കരനാരായണൻ തമ്പി ഹാളിന്റെ പരിപാലന ചുമതല നൽകിയ ഉത്തരവാണ് റദ്ദാക്കിയത്. ഇനി മുതൽ ഈ ചുമതല പൊതുമരാമത്ത് വകുപ്പിനായിരിക്കും. അയൽ സംസ്ഥാനമായ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വിട്ട 3 മുൻ രാജ്യസഭാ MPമാരായ സുഷ്മിത ദേവ്, സുഖേന്ദു റേ, പ്രകാശ് ചിക് ബറൈക് എന്നിവർ കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗികമായി BJPയിൽ ചേർന്നത് പോയവാരം. കോട്ടയം ജില്ലയിലെ പാലാ നഗരസഭയിൽ ഭരണപക്ഷത്ത് പ്രതിസന്ധി രൂക്ഷമാകുന്നു. കോൺഗ്രസ് കൌൺസിലർമാർ പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ നഗരസഭാ ചെയർപേഴ്സൺ ദിയാബിനു പുളിക്കണ്ടത്തിനെതിരെ LDF അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. പ്രതിപക്ഷ നേതാവ് ബിജു പാലുപ്പടവനാണ് നോട്ടീസ് നൽകിയത്. BJPയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ സരൽ ആപ്പ് കൂടുതൽ മാറ്റങ്ങളോടെ അംഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി മുതൽ ഓരോ പാർട്ടി അംഗവും തങ്ങൾ നടത്തിയ ഗൃഹസന്ദർശനങ്ങൾ, കണ്ടുമുട്ടിയ ആളുകൾ, അവരുടെ പ്രതികരണങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി ആപ്പിൽ രേഖപ്പെടുത്തണം. ഇനി ലോകവിശേഷങ്ങളിലേക്ക് പോവാം. മനോഹരമായ ഒരു പാട്ടിന്

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി ലോകവിശേഷങ്ങൾ. ഗാസയിലെ തങ്ങളുടെ താൽക്കാലിക ഭരണസമിതി പിരിച്ചുവിട്ടതായി ഹമാസ് പ്രഖ്യാപിച്ചത് പോയ വാരം. US പിന്തുണയോടെയുള്ള സമാധാന പദ്ധതിയുടെ ഭാഗമായി ഗാസയുടെ ഭരണം സാങ്കേതിക വിദഗ്ധർ അടങ്ങിയ പുതിയ സമിതിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് അവർ വ്യക്തമാക്കി. ഇതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന കരാർ നടപ്പിലാക്കാൻ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ഏറും. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തിലും ഭരണത്തിലും അസ്വസ്ഥരായ ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിലാണ്. ദിവസങ്ങൾ പിന്നിട്ട സമരത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതോടെ നിയന്ത്രണ രേഖയിലെ അതിർത്തി തുറന്ന് ഇന്ത്യ സഹായം എത്തിക്കണമെന്ന് സമര നേതാവ് സർദാർ അമാൻ ഖാൻ ആവശ്യപ്പെട്ടു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സന്ദർശനം നടത്തിവരുന്നതിനിടെ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ രണ്ടിടത്ത് ശക്തമായ സ്ഫോടനം നടന്നു. മാക്രോൺ തങ്ങിയ ഫോർ സീസൺസ് ഹോട്ടലിന് സമീപമുള്ള വാഹനത്തിലും ചപ്പുചവറുകളിലുമാണ് ബോംബുകൾ സ്ഥാപിച്ചിരുന്നതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അടുത്തതായി, ചൈനയിൽ കനത്ത നാശം വിതച്ച് മെയ്സാക് ചുഴലിക്കാറ്റും പ്രളയവും തുടരുകയാണ്. ഗുവാങ്ഷി ഷുവാങ് പ്രദേശത്തെ ഡാം തകർന്നതോടെ മരണസംഖ്യ 39 ഉയർന്നു. പ്രളയത്തിൽ പാമ്പ് വളർത്തൽ കേന്ദ്രങ്ങൾ തകർന്നതോടെ 900 വിഷപ്പാമ്പുകൾ ജനവാസ മേഖലയിലേക്ക് ഒഴുകിയെത്തിയത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി. ലോകവിശേഷത്തിൽ അവസാനത്തെ കാര്യം, ഇറാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി രണ്ടാമത്തെ രാത്രിയും ശക്തമായ ആക്രമണം നടത്തി അമേരിക്കൻ സേന. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്ക് നീക്കങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഭീഷണികൾ തടയുന്നതിനായാണ് ഈ സൈനിക നടപടിയെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുകയും ചെയ്തു. ലോകവിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ. പകർപ്പവകാശമുള്ള സിനിമകൾ, OTT ഉള്ളടക്കങ്ങൾ എന്നിവയുടെ വ്യാജ പതിപ്പുകൾ വ്യാപകമായി പ്രചരിക്കുന്നത് കണ്ടെത്തി തടയണമെന്ന് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ടെലഗ്രാമിന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. 15 ദിവസത്തിനകം നടപടിയെടുക്കാനാണ് നോട്ടീസ്. വാട്സ്ആപ്പ് ഉപഭോക്താക്കൾക്ക് ഇനി മറ്റൊരു ഉപകരണത്തിന്റെ സഹായമില്ലാതെ നേരിട്ട് ഐപാഡിൽ നിന്ന് തന്നെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാം. ഇതിനായുള്ള പുതിയ അപ്ഡേറ്റ് കമ്പനി അവതരിപ്പിച്ചത് പോയ വാരം. QR കോഡ് സ്കാൻ ചെയ്ത് ഇനി ഐപാഡിൽ സ്വതന്ത്രമായി വാട്സ്ആപ്പ് ഉപയോഗിക്കാം. നിർമ്മിത ബുദ്ധി മേഖലയിൽ വൻകിട നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന മൈക്രോസോഫ്റ്റ് തങ്ങളുടെ ആകെ ജീവനക്കാരുടെ 2.1% വരുന്ന 4,800 ജീവനക്കാരെ പിരിച്ചുവിടുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. AI അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ബിസിനസ് പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമായാണ് ഈ ഒരു നടപടി. വാട്സാപ്പിൽ കോൺടാക്ട് ലിസ്റ്റിലുള്ളവർ ഓൺലൈനിൽ വന്നാൽ ചാറ്റ് ലിസ്റ്റിൽ നിന്ന് തന്നെ പ്രൊഫൈൽ ചിത്രത്തിന് സമീപം പച്ച നിറത്തിലുള്ള ഡോട്ട് തെളിയുന്ന പുതിയ ഫീച്ചർ ഉടനെത്തും. നിലവിൽ ഇത് iOS ബീറ്റ പതിപ്പിൽ പരീക്ഷിക്കുകയാണ്. അതാണ് വാട്സാപ്പിന്റെ മറ്റൊരു അപ്ഡേറ്റ്. അതുപോലെ ChatGPT-യുമായി ഒരേ സമയം കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന കൂടുതൽ സ്വാഭാവികമായ പുതിയ വോയിസ് AI മോഡലായ GPT-Live OpenAI പുറത്തിറക്കിയത് പോയ വാരം. വെബ് സെർച്ച് അടക്കം നടത്തുന്നതിനിടയും ഇതിലൂടെ സംഭാഷണം തുടരും. മെറ്റ കമ്പനിയുടെ ഭാഗത്തു നിന്ന് സംരംഭങ്ങൾക്ക് 24 മണിക്കൂറും ഉപഭോക്താക്കളുമായി ആശയവിനിമയം ചെയ്യാൻ സഹായിക്കുന്ന പുതിയ മെറ്റ ബിസിനസ് ഏജന്റ് AI വാട്സ്ആപ്പ് മുംബൈയിൽ നടന്ന വാർഷിക ബിസിനസ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചതും പോയ വാരമായിരുന്നു. സാങ്കേതിക രംഗത്തെ വിശേഷങ്ങളാണ് കേട്ടത്. ഇനി കായിക വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കായിക രംഗത്തെ വിശേഷങ്ങൾ. 2026 ഫിഫ ലോകകപ്പിൽ നോർവേയോട് തോറ്റ് ബ്രസീൽ ക്വാർട്ടർ കാണാതെ പുറത്തായതിനു പിന്നാലെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ സൂപ്പർ താരം നെയ്മർ കളം വിട്ടു. 16 കരിയർ അവസാനിപ്പിച്ച ഈ 34-കാരൻ ബ്രസീലിനായി 130 മത്സരങ്ങളിൽ നിന്ന് 80 ഗോളുകളാണ് നേടിയിരിക്കുന്നത്. ലോകകപ്പിൽ റെക്കോർഡിട്ട് സ്പെയിൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 കീഴടക്കിയതോടെ ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഗോൾ വഴങ്ങാത്ത ടീം എന്ന റെക്കോർഡ് സ്പെയിൻ സ്വന്തമാക്കുകയും ചെയ്തു. തോൽവിയോടെ പോർച്ചുഗൽ പുറത്തായതിന് പിന്നാലെ തന്റെ അവസാന ലോകകപ്പ് കളിച്ച ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മൈതാനത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കളം വിട്ട കാഴ്ച കായിക ലോകത്തെ കണ്ണീരിലാഴ്ത്തി. മറ്റൊരു മത്സരത്തിൽ ആദ്യ പകുതിയിൽ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയെങ്കിലും കിലിയൻ എംബാപ്പയുടെയും ഓസ്മാൻ ഡെംബലയുടെയും മികച്ച ഗോളുകളിലൂടെ മൊറോക്കോയെ മറുപടിയില്ലാത്ത 2 കീഴടക്കി ഫ്രാൻസ് തുടർച്ചയായ 3 ലോകകപ്പ് സെമിയിലെത്തി എന്നുള്ളതാണ്. ക്രിക്കറ്റ് ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിംബാബ്വെ പര്യടനത്തിനുള്ള ഇന്ത്യൻ 2020 ടീമിനെ BCCI പ്രഖ്യാപിച്ചത് പോയ വാരം. മോശം ഫോമിലുള്ള സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീമിൽ തിലക് വർമ്മയാണ് ഉപനായകൻ. കൗമാരതാരം വൈഭവ് സൂര്യവംശിയും റിങ്കു സിംഗും ടീമിലുണ്ട്. അതേസമയം മുൻ ഇന്ത്യൻ നായകൻ സൌരവ് ഗാംഗുലിയുടെ ജീവിതം പറയുന്ന ദാദാ ദ സൌരവ് ഗാംഗുലി സ്റ്റോറി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വിമർശനവും പരിഹാസവുമാണ് ലഭിക്കുന്നത്. രാജ്കുമാർ റാവുവാണ് ചിത്രത്തിൽ ഗാംഗുലിയാകുന്നത്. കായികരംഗത്തെ അവസാനത്തെ കാര്യം, ഇന്ത്യക്കെതിരായ T20 പരമ്പര ഇംഗ്ലണ്ട് സ്വന്തമാക്കി എന്നുള്ളതാണ്. 4 9 വിക്കറ്റിന്റെ തകർപ്പൻ ജയത്തോടെയാണ് ഇംഗ്ലണ്ട് പരമ്പര നേടിയത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ കീഴിൽ ഇന്ത്യയുടെ തുടർച്ചയായ 2 T20 പരമ്പര തോൽവിയാണ് ഇത്. ഇനി കലാലോകത്തെ വിശേഷങ്ങളാണ് അറിയാനുള്ളത്. അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു ആഴ്ച.

ഒരിക്കൽ കൂടി സ്വാഗത ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കലാലോകത്തെ വിശേഷങ്ങൾ. ഹിറ്റ് മേക്കർ പ്രദീപ് രംഗനാഥ് ആദ്യമായി നിർമ്മാതാവാകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് കലാലോകത്തെ ആദ്യത്തെ വിശേഷം. പ്രദീപ് രംഗനാഥൻ രചിച്ച് മമിത ബൈജു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ബഹുഭാഷാ ചിത്രമായ PRS-01 ഔദ്യോഗിക ഇൻട്രൊഡക്ഷൻ വീഡിയോ പുറത്തു വന്നത് പോയ വാരം. 6 അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ സംഘമായ ദാൽഫ യൂണിറ്റാണ് ചിത്രം സംവിധാനം ചെയ്തത്. നടി അൻസിബ ഹസന്റെ പരാതിയിൽ ഒടുവിൽ നടി ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തറ വനിതാ സെൽ SI രേഷ്മ എന്നിവർക്കെതിരെ ഹിൽ പാലസ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത് പോയ വാരം. തൃപ്പൂണിത്തറ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. മലയാളത്തിലെ താരസംഘടനയായ അമ്മയിൽ നിന്ന് രാജിവെച്ച് നടിമാരായ രേവതിയും പത്മപ്രിയയും രംഗത്തെത്തി. പുരുഷാധിപത്യവും അധികാരമോഹവും അമ്മയെ ദുർബലപ്പെടുത്തിയെന്നും പടിയിറങ്ങുന്നത് പിന്മാറ്റമല്ല മറിച്ച് ആത്മാഭിമാനത്തിന്റെ പ്രഖ്യാപനമാണ് എന്നും ഇരുവരും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. മമ്മൂട്ടി ആരാധകർക്ക് വലിയൊരു ആവേശ വാർത്തയുണ്ട്. മമ്മൂട്ടിയെ നായകനാക്കി നിതീഷ് സഹദേവ് ഒരുക്കുന്ന പുതിയ ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ നടന്നു. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന 9-ാമത്തെ ചിത്രമാണ് ഇത്. കളങ്കാവൽ എന്ന ചിത്രത്തിന് ശേഷമാണ് ഈ സിനിമ വരുന്നത്. വിജയ് നായകനായ തമിഴ് ചിത്രം ജനനായകൻ സിനിമയ്ക്ക് സെൻസർ ബോർഡ് A സർട്ടിഫിക്കറ്റ് നൽകിയത് പോയ വാരം. 3 മണിക്കൂറും 3 മിനിറ്റും ദൈർഘ്യമുള്ള ചിത്രം ജൂലൈ അവസാനത്തോടെ തിയേറ്ററുകളിലെത്തും. ഈ ഒരു വാർത്തയോടുകൂടി ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ചയിലെ വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ടുകേട്ട് കൂട്ടുകൂടാണ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ

0: അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-90-9075.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

0: ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജാനകിയമ്മയുടെ വിയോഗം സംഗീത സാംസ്കാരിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. വിവിധ ഭാഷകളിലെ അവരുടെ ഗാനങ്ങൾ തലമുറകളിലുടനീളം ജനപ്രിയമായിരുന്നുവെന്നും സമാനതകളില്ലാത്ത ഭംഗിയോടും വൈവിധ്യത്തോടും കൂടി എല്ലാ വികാരങ്ങൾക്കും അവർ ശബ്ദം നൽകിയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മലയാളം മാതൃഭാഷയല്ലാതിരുന്നിട്ടും ഉച്ചാരണശുദ്ധിയോടെയും ഭാവസാന്ദ്രതയോടെയും അവർ പാടിയ ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഗായിക എസ് ജാനകിയുടെ ഭൌതികദേഹം പൊതുദർശനത്തിന് രാവിലെ മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിലെത്തിച്ചു. കലാ സാംസ്കാരിക മേഖലയിലെ നിരവധി പേരും സംഗീതാസ്വാദകരും അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവുമടക്കം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച ജാനകിയമ്മ ആസ്വാദക ഹൃദയങ്ങളെ തൊട്ടുണർത്തിയ ഈണങ്ങളുടെ മഹാറാണിയായിരുന്നു. മലയാളിയല്ലാതിരുന്നിട്ടും മലയാളിത്വത്തിന്റെ ഭംഗിയും സൌകുമാര്യവും ലയിച്ചു ചേർന്നവയായിരുന്നു ജാനകിയമ്മയുടെ ഗാനങ്ങൾ. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. റോറോയിൽ വനിതകൾക്ക് സൌജന്യയാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്രാ പദ്ധതിയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. KSRTC റോറോ സൌജന്യയാത്രയിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് കള്ളാടിയിലെ ദുരന്തഭൂമിയിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം സിംഗ് റാണയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ കാണാതായ എല്ലാവരുടെയും മൃതശരീരം കണ്ടെത്താൻ സാധിച്ചു. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം സിംഗ് റാണ. ജനകീയ കൂട്ടായ്മയോടെയാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ അമിത ഇടപെടൽ വേണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിതെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. വടക്കുനാഥൻ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരം ശ്രീമൂലസ്ഥാനത്തെ പുതിയ ആൽമരനടിയിൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ കാര്യങ്ങളിലും കോടതി ഇടപെട്ടാൽ ഭക്തജനങ്ങൾക്കും ഗവൺമെന്റിനും എന്ത് റോളാണ് വഹിക്കാൻ കഴിയുകയെന്നും മന്ത്രി തൃശൂരിൽ ചോദിച്ചു. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാനോ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ ഇടപെടാനോ കോടതിക്ക് അവകാശമില്ലെന്നും കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. മേഖലയിലെ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ഹോർമുസിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും സേന പറഞ്ഞു. സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായി ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹോങ് അന്വേഷണം ആരംഭിച്ചു. അപകടത്തിന്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ സുഖം പ്രാപിക്കട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക CEO ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൌസ് റസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 4,300-ലധികമായി. 16,740-ലധികം പേർക്കാണ് പരിക്കേറ്റതെന്ന് ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിക്സ് പറഞ്ഞു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4-ാം ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ 7 പേരുടെ മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെടുത്തത്. യമനിലേക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയ യാത്രാ നിബന്ധനകൾ ഏർപ്പെടുത്തി പുറപ്പെടുവിച്ച 2017 വിജ്ഞാപനം വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. യമനിലെ ആഭ്യന്തര യുദ്ധവും സായുധ സംഘർഷങ്ങളും വഷളായതിനെ തുടർന്നായിരുന്നു യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നിയമസഭാ ഉപനേതൃസ്ഥാന വിഷയത്തിൽ കീഴ്വഴക്കം പറഞ്ഞ് ആർക്കും ഒഴിയാനാകില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. എല്ലാ സ്ഥാനവും ഒരു പാർട്ടിക്കെന്ന രീതി മാറണമെന്നും കീഴ്വഴക്കങ്ങൾ മാറ്റേണ്ടതാണെങ്കിൽ അത് മാറണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് അഭിപ്രായപ്പെട്ടു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിയിൽ. എക്സ്ട്രാ ടൈമിൽ സ്വിറ്റ്സർലാന്റിനെ 1-3 മൂന്ന് ഗോളിന് തോൽപ്പിച്ചാണ് അർജന്റീനയുടെ സെമിപ്രവേശം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ചാമ്പ്യൻ ടീമിനെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് മൈതാനം മടക്കി ഭരിച്ചെങ്കിലും അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ സ്വിറ്റ്സർലൻഡിന് പരാജയം. നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളും 1-1 എന്ന സമനില പാലിച്ചതോടെ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് ജൂലിയൻ അൽവാരസിന്റെ കിഡിലൻ ലോങ് റേഞ്ചർ സ്വിസ് വലയിലേക്ക് പറന്നിറങ്ങിയത്. കളിതരം 8 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു അൽവാരസിന്റെ മിന്നും ഗോൾ. ഗോൾ മടക്കാൻ സ്വിസ് പടനീക്കം ശക്തമാക്കിയതിന് പിന്നാലെ ഒരു പ്രത്യാക്രമണത്തിലൂടെ ലൌട്ടർ മാറ്റിനസ് മറ്റൊരു ഗോൾ കൂടി നേടി ടീമിന്റെ സെമി പ്രവേശനം ഉറപ്പാക്കി. കളി തുടങ്ങി 10 മിനിറ്റിൽ തന്നെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി എടുത്ത മനോഹരമായ കോർണർ കിക്ക് കൃത്യമായ ഒരു ഹെഡറിലൂടെ അലക്സിസ് മാക്അലിസ്റ്റർ സ്വിസ് വലയിലെത്തിച്ചപ്പോൾ മത്സരം അർജന്റീന തൂക്കുമെന്ന പ്രതീതിയുണ്ടായി. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇഞ്ചോട് ഇഞ്ച് തിരിച്ചടിച്ച സ്വിറ്റ്സർലൻഡ് ഡോൺ എൻഡോയിലൂടെ 67 മിനിറ്റിൽ സമനില ഗോൾ നേടി. 72 മിനിറ്റിൽ ഫൗൾ ചെയ്യപ്പെട്ട പോലെ അഭിനയിച്ച ബ്രീൽ എംബോളയ്ക്ക് വാർ പരിശോധനയ്ക്ക് ഒടുവിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നതോടെ സ്വിസ് ടീം പാടെ പ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞു. ഈ മാസം 16 നടക്കുന്ന സെമി ഫൈനലിൽ ഇംഗ്ലണ്ടാണ് അർജന്റീനയുടെ എതിരാളികൾ.
0: പുലർച്ചെ മറ്റൊരു മത്സരത്തിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമി ബർത്ത് ഉറപ്പാക്കി. വിംബിൾഡൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് വനിതാ വിഭാഗം ഡബിൾസ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന്. ലോക 1-ാം നമ്പർ താരമായ യാനിക് സിന്നർ കിരീടം നിലനിർത്താൻ അലക്സാണ്ടർ സ്വരേയുമാണ് ഇന്ത്യൻ സമയം രാത്രി 8:30 ഫൈനലിൽ ലണ്ടനിൽ ഏറ്റുമുട്ടുക. വനിതകളുടെ ഡബിൾസ് ഫൈനൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30. ചൈനയുടെ ഗുവോഹാനി ഫ്രാൻസിന്റെ ഗബ്രിയേല ഡെബ്രോസ്കിയുമായാണ് ഫൈനലിൽ മത്സരിക്കുന്നത്. 23 കോടിയോളം രൂപ ചെലവിൽ മലപ്പുറം നഗരസഭ നിർമ്മിച്ച കടലുണ്ടിപ്പുഴയിലെ നാംപ്രാണി തടയണ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. തടയണകൾ നാടിന്റെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുമെന്നും നിലവിലെ പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാനാവശ്യമായ പദ്ധതി കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. നാടക രചയിതാവും സംവിധായകനുമായ തേവലക്കര ബേബിക്കുട്ടൻ അന്തരിച്ചു. തൂലിക എന്ന തന്റെ നാടകസമിതിയിലൂടെ ചെമ്മീൻ, അനുഭവങ്ങൾ പാളിച്ചകൾ, ഏണിപ്പടികൾ എന്നീ നോവലുകൾ ഉൾപ്പെടെ അനവധി നാടകങ്ങൾ ബേബിക്കുട്ടൻ അരങ്ങിലെത്തിച്ചു. 70 നാടകങ്ങൾ രചിക്കുകയും 60 നാടകങ്ങളുടെ സംവിധാനവും നിർവഹിക്കുകയും ചെയ്തു. വൈകിട്ട് 3 വീട്ടുവളപ്പിലാണ് സംസ്കാരം. കൊല്ലം പുത്തൂരിൽ ജോലിക്കിടെ ഷോക്കേറ്റ് ലൈൻമാൻ മരിച്ചു.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
1: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
6: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
7: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകേട്ട് കൂട്ടുകൂടാ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9198954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
0: ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്തിന്റെ ഗാനകോകിലും മധുരമായ ശബ്ദവും അതുല്യമായ ഭാവപ്രകടനവും കൊണ്ട് പതിറ്റാണ്ടുകളായി സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ കലാകാരി എസ് ജാനകി. തമിഴ്, മലയാളം, തെലുഗ്, കന്നഡ, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ. ഓരോ ഗാനത്തിലും വ്യത്യസ്തമായ വികാരങ്ങൾ പകർന്നു നൽകുന്നതിന്റെ ഒരു അത്ഭുതകരമായ കഴിവ് ജാനകി അമ്മയ്ക്കുണ്ട്. പ്രണയവും വിരഹവും സന്തോഷവും സങ്കടവുമെല്ലാം അവരുടെ ശബ്ദത്തിലൂടെ ജീവൻ പ്രാപിച്ചു. ഇന്ന് ഗാനകൂക്കിലും എസ് ജാനകി അമ്മയുടെ അനശ്വരമായ ഗാനങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ. ആദ്യത്തെ പാട്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജാനകി അമ്മ ഗാനം എന്ന് വേണം പറയാൻ. വളരെ ചെറുപ്പത്തിലെ ഈ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുത്തശ്ശി നമ്മുടെ അടുത്തുണ്ട് എന്നൊരു ഫീല് നമുക്ക് തരുന്നൊരു പാട്ട്. വയലാർ ശരത് ചന്ദ്രവർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, ചാന്ദുപൊട്ട് എന്ന സിനിമയിലെ ആഴക്കടലിന്റെ എന്ന ഗാനമാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, നിങ്ങളോടൊപ്പം ആർ ജി ഹീര, ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു ഗായിക. എങ്ങനെയാണ് ഇത്ര ഭംഗിയായി ഓരോ സംഗീത സംവിധായകന്റെയും ആശയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ടൊരു ഉത്തരം കിട്ടും. ഞാൻ തെലുങ്കിൽ എഴുതും, എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ സംസാരിക്കുമ്പോഴും അത് പാടുമ്പോഴും പറയുമ്പോഴും എനിക്കറിയാത്ത വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെടും. അങ്ങനെ കേട്ട് കേട്ട് ഞാൻ ഓരോ വാക്കും പഠിക്കും. അങ്ങനെ ഏതൊരു ഭാഷയിൽ പാടുമ്പോഴും ഒരു നാച്ചുറാലിറ്റി കളയാതെ, അത് മിസ്സാക്കാതെ പാടാൻ സാധിക്കുന്ന ഒരു അതുല്യ പ്രതിഭ എന്ന് തന്നെ വേണം എസ് ജാനകി അമ്മയെ വിശേഷിപ്പിക്കാൻ. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മലയാള സിനിമയ്ക്കുണ്ടായി. അത്തരത്തിലൊരു ഗാനമാണ് മദനോത്സവം എന്ന സിനിമയിൽ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരിയുടെ സംഗീതം സന്ധ്യ എന്ന പാട്ട്. സന്ധ്യ കണ്ണീരിതെന്തേ സന്ധ്യ. ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

താനേ തിരിഞ്ഞും മറിഞ്ഞും. കൊച്ചുകുട്ടിയായപ്പോ തൊട്ട് പാട്ടുകളോടുള്ള ഒരു സ്നേഹം ജാനകിയമ്മയ്ക്ക് വളർന്നു തുടങ്ങി. ഒരു സ്റ്റേജ് ഫിയറും കൂടാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പല പാട്ടുകളും പാടിയിട്ടുണ്ട്. AVM സ്റ്റുഡിയോയിൽ ഓഡിഷന് പോകുമ്പോഴും ഒരു പേടിയും ഇല്ലാതെയാണ് താൻ പാടിയിരുന്നത് എന്ന് ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് അഭിമാനമായിരുന്നു ആ മുഖത്ത് പലപ്പോഴും കണ്ടിരുന്നത്. ഏത് സിറ്റുവേഷൻ പറഞ്ഞു തന്നാലും അത് കൃത്യമായി കേട്ട് എന്താണോ ആ ലിറിക്സ് അതിൽ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി പാടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് വളരെ നിസ്സാരമായി ഓരോ പാട്ടുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും ആ അനുഗ്രഹം എനിക്കുണ്ട് എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഈ ഗായികയുടെ മറ്റൊരു മനോഹര ഗാനം. പി ഭാസ്കരന്റെ വരികൾ, ബാബുരാജ് മാഷ് സംഗീതം നൽകി. അമ്പലപ്രാവ് എന്ന സിനിമയിലെ താനേ തിരിഞ്ഞും മറിഞ്ഞും എന്ന ഗാനം തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി. നിങ്ങളോടൊപ്പം RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് വേദനയുള്ള ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതും ജാനകി അമ്മയുടെ ശബ്ദത്തിൽ തന്നെയാണ്. വേദനയുള്ള പാട്ടുകൾ പാടാൻ പാടാണ്, പക്ഷെ വേദനയുള്ള പാട്ടുകൾ പാടുമ്പോൾ ഒരിക്കലും നമ്മൾ കരയാൻ പാടില്ല. ആ കരച്ചിൽ പുറത്ത് കാണിക്കാതെ ആ വേദന മുഴുവൻ ഉൾക്കൊണ്ടൊരു പാട്ട് പാടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അല്ലേ. കരയാൻ പാടില്ല, വേദന ഉൾക്കൊണ്ട് പാടണം എന്നൊരു പാട്ടിനെ പറ്റി പറഞ്ഞാൽ കൂടുതൽ ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു സംഗീത സംവിധായകന് അത് ഏറ്റവും ഭംഗിയായി പാടാൻ ജാനകി അമ്മയുടെ കൈകളിൽ അത് ഭദ്രമാണ്. അത്തരത്തിലൊരു പാട്ടാണ് പി ഭാസ്കരന്റെ വരികളിൽ ബാബുരാജൻ മാഷ് സംഗീതം ചെയ്ത് തറവാട്ടമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി. ആ പാട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് ആ വേദന ശരിക്കും മനസ്സിലാവും. ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ് ഓൺ അഹ്ലിയ FM.

പാട്ടുകൾ വ്യക്തി ജീവിതവുമായി ഒരുപാട് അടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷേ ചില പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി നമ്മളതിനെ വല്ലാതെ അങ്ങ് കൂട്ടിയിണക്കും. അത്തരത്തിൽ വളരെ വേദന തരുന്ന ഒരു പാട്ടാണ് ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞ കഥയിലെ കഥാനായകൻ, കാർത്തിക എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട്. മകനെയും ഭർത്താവിനെയും ഒക്കെ ഓർക്കുന്ന, കണ്ണ് നിറയ്ക്കുന്ന ഒരു പാട്ട്, അങ്ങനെയാണ് ജാനകിയമ്മയ്ക്ക് ഇത്. എന്തായാലും ഈ പാട്ടും കൂടെ നമുക്ക് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, MS ബാബുരാജ് മാഷിന്റെ സംഗീതം, കാർത്തിക എന്ന സിനിമയ്ക്ക് വേണ്ടി കൺമണിയെ കരയാതുറങ്ങുക എന്ന പാട്ട്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം RJ ഹീറ.

ഒരുപാട് ഭാഷകളിൽ ജാനകിയമ്മ പാടിയിട്ടുണ്ടെങ്കിലും ചില പാട്ടുകൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അത്തരത്തിലൊരു ഗാനമാണിത്. എസ് പി ബി ജാനകി ഡ്യുവറ്റ് സോങ്ങുകൾക്ക് എന്നും ഒരു സ്പെഷ്യാലിറ്റി ഉള്ള പോലെ തോന്നാറുണ്ട്. അതിന്റെ കൂടെ ഇളയരാജയുടെ സംഗീതം കൂടി വരുമ്പോൾ അത് പിന്നെ ഒരുപടി മേലെ തന്നെയാണ്. 6 to 60 വരെ എന്നൊരു തമിഴ് ചിത്രം, രജനീകാന്തിന്റെ ഈ സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കുണ്ട്, കൺമണിയെ കാതൽ എൻപത്. ഒരു വേറിട്ട ശബ്ദത്തോടെ, ഒരു വേറിട്ട വികാരത്തോടെ പാടുന്ന ഈ പാട്ട് തീർച്ചയായിട്ടും ഒരു ജാനകിയമ്മ ശബ്ദത്തിന്റെ ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ ആൻഡ് എക്സ്പ്ലോറേഷൻ തന്നെയാണ്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീറ. സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകളും അതിൻ്റെ വരികളും അത് രണ്ടും കോർത്തിണക്കുമ്പോൾ തന്നെയാണ് ഒരു പാട്ട് പൂർണ്ണമാവുന്നത്. എന്നാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ശാരികേ എൻ ശാരികേ. ഈ പാട്ടിൻ്റെ വരികൾക്ക് എന്തോ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതുപോലെ ഈണവും വരികളും എന്തോ ഒന്ന് കണക്റ്റ് ആവുന്നില്ല എന്ന് അങ്ങനെ ഒരു ക്രൈസിസിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ജാനകിയമ്മയ്ക്കൊരു ഐഡിയ തോന്നി. മാതളപ്പു എന്ന വാക്ക് ഈ പാട്ടിൽ ചേരുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പാടിയാൽ ചേരില്ലേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ജാനകിയമ്മ പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ശാരിക എന്ന പാട്ടും അതിലെ ആ മാതളപ്പൂ വരികളും. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ അറിയാം അതിന്റെ താളം എങ്ങനെയാണ് ആ വാക്കിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആ താളം ഒന്ന് പോസ് ചെയ്ത് പാടിയിട്ടുള്ളത് എന്നുള്ളത്. ഇനി ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സ്വപ്നം എന്ന സിനിമയ്ക്ക് വേണ്ടി ONV വരികൾ, സലീൽ ചൗധരിയുടെ സംഗീതം. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിതാർജി ഹീരാ സ്റ്റേ.

ഒരുപാട് നല്ല തമിഴ് പാട്ടുകളുണ്ടെങ്കിലും നിങ്ങളെ കേൾപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സിനിമയിലെ പാട്ടാണ് പാതൈ തിരിയുത് പാറ് എന്ന സിനിമയിലെ പാട്ട്. ഒരു ഹിറ്റ് സോങ് തന്നെയാണ് എം ബി ശ്രീനിവാസൻ എന്ന മ്യൂസിക് ഡയറക്ടറുടെ ഒരുപാട് നല്ല പാട്ടുകളിൽ ഒന്ന് എന്ന് തന്നെ പറയണം. എസ് ജാനകിയും പി ബി ശ്രീനിവാസനും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു പഴയ സൗണ്ടിങ് ആണെങ്കിലും നിങ്ങൾ ആ പാട്ടിന്റെ ഒരു ഭംഗി ആസ്വദിക്കണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ പാട്ട് കേൾപ്പിക്കുന്നത്. എസ് ജാനകി അമ്മ എന്ന പ്രതിഭയുടെ ആ ടോണിലുള്ള ഡിഫറൻസും ഓരോ പാട്ടിനും വാക്കിനും കൊടുക്കുന്ന സ്ട്രെസ്സും ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഫ്ലോയും ഈ പാട്ടിൽ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ തമിഴ് പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് പാട്ടുകൾ ജാനകി അമ്മയുടെ കേട്ടിട്ടുണ്ടെങ്കിലും എന്നെ ഞെട്ടിച്ചൊരു പാട്ട് എന്ന് പറയാനാണ് ഈ പാട്ടിനെ കുറിച്ച് എനിക്ക് ആഗ്രഹം. ചന്ദ്രന്റെ പ്രഭയിൽ ചന്ദനമഴയിൽ. ജാനകിയും കമുകര പുരുഷോത്തമനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണിത്, സ്നേഹദീപം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഈ പാട്ടിൽ ഒരുപാട് ഹൈ നോട്ട്സും ലോ നോട്ട്സും ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു ഭംഗി വളരെ മനോഹരമായി എടുത്തു കാണിക്കുന്ന ഒരു പാട്ട് എന്ന് വേണം ഈ പാട്ടിനെ പറ്റി പറയാൻ. ഞാൻ ഈ അടുത്താണ് ഈ പാട്ട് കേട്ടത്, ഞെട്ടിപ്പോയെന്ന് തന്നെ പറയണം. അത് പാടുന്നത് കേൾക്കാനും ആ നോട്ടുകളെ അനായാസമായി ഹിറ്റ് ചെയ്യുന്നത് കേൾക്കാനുമുള്ളൊരു സുഖം ഈ പാട്ട് മനോഹരമായി പാടിയത് നിങ്ങൾ കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ പാട്ട് അറിയാവുന്നവർക്ക് ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷേ കേട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ട് കേൾക്കണം എന്നാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. എം ബി ശ്രീനിവാസൻ കമ്പോസ് ചെയ്ത് പി ഭാസ്കരൻ്റെ വരികൾക്ക് സ്നേഹദീപം എന്ന സിനിമയിലെ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

മൗനരാഗം എന്ന സിനിമയിലെ പാട്ടാണിത്. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള പാട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണിത്. ആൻഡ് ഒരുപാട് പേര് ഈ പാട്ട് റീക്രിയേറ്റ് ചെയ്തും അല്ലെങ്കിൽ പല റിയാലിറ്റി ഷോകളിലും സ്റ്റേജ് ഷോയിലൊക്കെ പാടി കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു സുഖം നമുക്ക് ശരിക്കും കിട്ടണമെങ്കിൽ ഒരിച്ചിരി പാടാണ്. കാരണം ഈ പാട്ട് പാടി ഫലിപ്പിക്കാൻ കുറച്ച് പാടാണെന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ നോട്ട്സും ഈ പാട്ടിൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു ഒഴുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് അത്ര എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന ഒരു പാട്ടിലാണ്. പക്ഷേ ജാനകിയമ്മ എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം ഈ റേഞ്ചൊക്കെ വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു പാട്ടോട് കൂടിയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ചിന്ന ചിന്ന വണ്ണക്കുയിൽ, മൗനരാഗം എന്ന സിനിമയിൽ വാലിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, ഈ ഒരു മനോഹരമായ ഗാനത്തോടുകൂടി ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീര. On Ahalya FM, stay tuned.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്രടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്രടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188 9090 75.

0: അഡിയോസ് അമിഗോ.
1: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കുളിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-94002-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414. യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500-128-037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923-226-888. മൊബൈൽ 9496-000129.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
7: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും.
2: നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
7: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
8: അഹല്യ FM 90.4.

ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യയൊപ്പം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം. Mama.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923-226-888. മൊബൈൽ 9496-000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923-225000.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ

0: ശേഖരവും പണിക്കൂലി ലളിതവും ബാലതട്ടുപാണി ജ്വല്ലേഴ്സ് കൊഴിഞ്ഞാപ്പാറ പാലക്കാട്.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

മധുരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
4: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ കാണാതായ ഇന്ത്യൻ പൌരന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവും ഏറ്റുമുട്ടും. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഐക്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ മന്നത്ത് പത്മനാഭന്റെ ആദർശങ്ങൾ രാഷ്ട്രത്തിന് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: അവർ ഭാരത് കേസരി കർമ്മയോഗി മന്നത് പത്മനാഭൻജി വാസ് വൺ ഓഫ് മോഡേൺ ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് സോഷ്യൽ റിഫോർമേഴ്സ്. 100% ലിറ്ററസി കേം ടു വൺ സിംഗിൾ സ്റ്റേറ്റ് ഇൻ ഭാരത്, ദാറ്റ് ഈസ് കേരളം. ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ഗവൺമെന്റ് എഫർട്ട് അലോൺ, ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി അലോൺ, ഇറ്റ് ഈസ് ദി ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് മന്നത് പത്മനാഭൻജി ആൻഡ് നാരായണ ഗുരുജി.
0: കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യക്കാരനായി ഒമാനുമായി ചേർന്ന് തെരച്ചിൽ ഊർജ്ജിതമാക്കിയതായും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇതിഹാസ ഗായിക എസ് ജാനകി അമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ അല്പം മുൻപ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. വിഖ്യാത ഗായിക എസ് ജാനകിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. ഭൌതികദേഹം പൊതുദർശനത്തിന് വച്ച മൈസൂർ മഹാരാജ ഗ്രൌണ്ടിലെത്തിയ മന്ത്രി പുഷ്പചക്രം സമർപ്പിച്ചു. തലമുറകളെ സംഗീതത്തിലൂടെ ബന്ധിപ്പിച്ച അപൂർവ പ്രതിഭയായിരുന്നു എസ് ജാനകിയെന്ന് മന്ത്രി അനുസ്മരിച്ചു. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. മൃതദേഹങ്ങളുടെ തുടർ നടപടികൾക്കായി ഹോച്ചിമിൻ സിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ സജീവ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ സുഗമമായ ഏകോപനം ഉണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സ്വച്ഛ സാഗർ, സുരക്ഷിത സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും പരമാവധി ദേശീയ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
2: സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, രാജ്യവ്യാപക തീരദേശ ശുചീകരണ പരിപാടി വിജയിപ്പിക്കാൻ സാങ്കേതിക നൂതനാശയങ്ങൾ, ജനപങ്കാളിത്തം, വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം എന്നിവ ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 10 മുതൽ 19 വരെയാണ് രാജ്യത്തുടനീളമുള്ള തീരപ്രദേശങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ശുചിത്വത്തിൽ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഏജൻസികൾ, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവരെ ഒന്നിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ പരിപാടികളിലൊന്നായിരിക്കും ഈ ക്യാമ്പയിനെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസി പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക കെഎസ്എഫ്ഇ ആരംഭിക്കുന്ന പ്രത്യേക പിങ്ക് ചിട്ടിയിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് കല്ലാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കല്ലാടി തുരങ്കപ്പാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേവസ്വങ്ങളുടെ ഫണ്ട് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് കോടതികൾക്കുള്ളതെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാൻ അവകാശമില്ലെന്നും ക്ഷേത്രാചാരങ്ങളിലെ കോടതികളുടെ അമിത ഇടപെടൽ സംബന്ധിച്ച ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമിട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ വടക്കനാഥൻ ക്ഷേത്രത്തിൽ ആൽമരം നടിയിൽ ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങൾക്കിടെ വെടിക്കെട്ട് അപകടം പോലുള്ളവ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അരി നിറയ്ക്കാനുള്ള ചാക്കുകളുടെ കുറവ് നെല്ലുസംഭരണത്തെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുമായി സപ്ലൈകോ. മില്ലുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരി നിറയ്ക്കാൻ 30 ലക്ഷം ചണച്ചാക്കുകൾ എത്തിക്കാൻ നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: രണ്ടാം വിള നെല്ല് സംഭരണ കാലത്ത് ചാക്കുകളുടെ കുറവ് നെല്ലെടുപ്പിനെ ബാധിച്ച സാഹചര്യത്തിലാണ് നടപടി. പാലക്കാട് നിന്ന് നെല്ല് കൂടുതലായി കൊണ്ടുപോകുന്ന എറണാകുളം, കോട്ടയം ജില്ലകളിലെ മുൻനിരയിലുള്ള 33 മില്ലുകൾക്കാണ് ചാക്ക് നൽകുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലേക്കുള്ളവയാണ് ആദ്യഘട്ടത്തിൽ മില്ലുകളിലേക്ക് എത്തിക്കുക. അരി റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ചാക്കുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സപ്ലൈകോയുടെ മുന്നൊരുക്കം.
0: വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് ലോക ഒന്നാം നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇപ്പോൾ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാതിരുന്നവർക്കാണ് അവസരം. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവുകളും മറ്റ് വിവരങ്ങളും നാളെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാരോട് അടിയന്തര റിപ്പോർട്ട് തേടി. മൌണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കല്ലമണ്ണിൽ സ്വകാര്യ ഏജൻസിയെ ഉപയോഗിച്ച് ഡ്രോൺ സർവേ നടത്തിയ സംഭവത്തിലാണ് നടപടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം വിഷയം ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ലഹരി വിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എല്ലായിടങ്ങളിലും ലഹരിക്കെതിരെ ജനമുന്നേറ്റം കാണാൻ സാധിക്കുന്നതായും അദ്ദേഹം പന്തളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച ഇന്ത്യ. കാണാതായ ഇന്ത്യൻ പൌരന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമെന്ന് വിദേശകാര്യമന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിനുവേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരീവും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, ഇഎംഐ സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
6: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച്ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
7: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ

0: സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗി.

വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695154002476 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: സ്വർണ തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീക്കെൻഡ് ഡയറിയിലേക്ക്. ഈ ഒരാഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇനി വീക്കെൻഡ് ഡയറിയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നേ. അപ്പോ കൂടെയുള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. July 12 to July 19 വരെയുള്ള ഈ ഒരു പുതിയ വാരത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്തെ കലണ്ടറിൽ നല്ല രസകരമായിട്ടുള്ള കുറേ ദിവസങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതിൽ തന്നെ ഈ ആഴ്ച നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും എത്തുന്ന രണ്ട് ക്രേസി ദിവസങ്ങളെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയാനായിട്ട് പോകുന്നത്. യെസ്, July 13. July 13 പ്രത്യേകത എന്താണെന്നറിയോ? ഇന്റർനാഷണൽ ടൗൺ ക്രയേഴ്സ് ഡേയും July 17 നമ്മുടെയൊക്കെ ഫോണിലെ മെയിൻ ആയിട്ടാണല്ലോ എന്ത് ഇമോജീസ്. യെസ്, അപ്പോൾ July 17 വേൾഡ് ഇമോജി ഡേ. പണ്ടൊക്കെയാണെങ്കിൽ ഈ രാജഭരണമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതായത് രാജാക്കന്മാരുടെ ഒക്കെ ഒരു കാലത്ത്, ആ ഒരു സമയത്തൊക്കെ ഈ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് വാർത്തകൾ അറിയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ലേ? യെസ്, ഈ വിളംബരക്കാര്, യെസ്, അതാണ് ഈ ഒരു ടൗൺ ക്രയേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവരുടെ ആ ഒരു പാരമ്പര്യത്തെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ July 13 ഈ ഒരു ദിവസം ആചരിക്കുന്നത്. ഇന്നിപ്പോൾ വാർത്തകൾ അറിയാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉണ്ടല്ലേ, അവിടെ നമ്മൾ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും വികാരം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത് ഇമോജികൾ. അപ്പോൾ July 17 എന്ത് വേൾഡ് ഇമോജി ഡേ. ടൈപ്പ് ചെയ്യാൻ മടിയുള്ളവർക്കും ദേഷ്യം, പ്രണയം ഒക്കെ ഒറ്റൊരു ക്ലിക്കിൽ കാണിക്കാനും ഈ ഒരു ഇമോജികൾ നമ്മളെ എത്രത്തോളമാണ് സഹായിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു ഹാർട്ട് ഇമോജി അയച്ചാൽ

ഇതിന്റെ പ്രത്യേകതയാണ് വേൾഡ് ഇമോജി ഡേ. അപ്പൊ നല്ല ഇമോജി ഡേ ഒക്കെ വരുന്നതല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഇമോജിയിൽ തന്നെ വളരെ ഹാപ്പി ആക്കുന്ന കുറെ ഇമോജീസ് ഉണ്ടല്ലേ. അപ്പൊ ഇമോജീസ് ഹാപ്പി ആക്കാറുണ്ട് നമ്മളെ, അതുപോലെ നല്ല പാട്ടുകൾ നമ്മളെ ഹാപ്പി ആക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പോൾ നമുക്ക് വീക്കെൻഡ് ഡയറിയിൽ ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് കേട്ടാലോ. യെസ്, നല്ലൊരു പാട്ട് വരുന്നു വീക്കെൻഡ് ഡയറിയിൽ. ആ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം ഈ ഒരാഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ കേൾക്കാൻ. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട്.

വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ. വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. വീക്കെൻഡ് ഡയറിയുമായി ഈ ഒരാഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ പങ്കുവെക്കാനായി കൂടിയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. അവരെ നമ്മൾ അടുത്ത വിശേഷങ്ങൾ പറയാൻ പോവല്ലേ. ആദ്യം നമ്മൾ പറഞ്ഞത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരുന്നു അല്ലേ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വ്യക്തിത്വത്തെ കുറിച്ചാണ് കേട്ടോ. യെസ്, ജൂലൈ 18 നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനമാണ്. നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെ പോരാടി തന്റെ ജീവിതത്തിൽ 27 വർഷക്കാലം ജയിലിൽ കിടന്നിട്ടും തോറ്റുകൊടുക്കാത്ത ആഫ്രിക്കൻ ഗാന്ധി. നെൽസൺ മണ്ടേലയുടെ ജന്മദിനമാണ് ജൂലൈ 18. ലോകത്തെ സമാധാനവും സ്വാതന്ത്ര്യവും പുലരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചൊരു കാര്യം അല്ലേ. അദ്ദേഹം പറഞ്ഞൊരു ഫേമസ് കോട്ട് ഉണ്ട് കേട്ടോ, അതായത് വിദ്യാഭ്യാസമാണ് ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധം. ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ പേരിൽ മനുഷ്യർ തമ്മിലടിക്കുന്ന ഈ ഒരു കാലത്ത് മണ്ടേലയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ക്ഷമയോടും സ്നേഹത്തോടും കൂടെ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം ആ ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റുമുള്ളവരോട് കാണിക്കുന്ന ഒരു ചെറിയ കാരുണ്യം പോലും ഈ ലോകത്തെ മാറ്റിമറിക്കാനായിട്ട് സഹായിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ദിവസം അതൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു പോസിറ്റീവ് ചിന്തയോടുകൂടി നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ. യെസ്, വീക്കെൻഡ് ഡയറിയിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ആ ഒരു ബ്രേക്കിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം വീക്കെൻഡ് ഡയറിയിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: വീക്കെൻഡ് ഡയറി ഇവിടെ തുടരുകയാണ്. കൂടെയുണ്ട് ഞാൻ ആയില്യ. അപ്പോൾ ഈ വാരത്തിൻ്റെ അവസാന ദിവസമായ ജൂലൈ 19-ലേക്ക് എത്തുന്ന സമയത്തെ അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ പറ്റിയ ഒരു ദിവസമുണ്ട്. അതെന്താണെന്നറിയോ? ജൂലൈയിലെ 3-ാമത്തെ ഞായറാഴ്ച നാഷണൽ ഐസ്ക്രീം ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാട്ടിലെ ക്ഷീരമേഖലയെ ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ചൂടുകാലത്തായാലും മഴക്കാലത്തായാലും ഐസ്ക്രീം എന്ന് കേട്ടാൽ കഴിക്കാനായിട്ട് ആഗ്രഹിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും അല്ലേ. വാനില, ചോക്ലേറ്റ്, മാംഗോ മുതൽ ഇന്നത്തെ ട്രെൻഡിങ് ആയ ഈ ടെൻഡർ കോക്കനട്ടും ഫ്രൂട്ട് പ്ലേറ്റും വരെ എത്തിയിട്ടുണ്ട് ഈ ഒരു ഐസ്ക്രീം ലോകം എന്ന് പറയുകയാണെങ്കിൽ. അത്രയും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഐസ്ക്രീമിൻ്റെ ഒക്കെ ബേസ് എന്താണെന്നറിയോ? നല്ല ശുദ്ധമായ പാല്. അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മുടെ നാട്ടിലെ കർഷകരെയും ക്ഷീരമേഖലയെയും ഓർക്കാൻ കൂടിയുള്ളതാണ്. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഈ ക്ഷീര കർഷകരാണ് നമ്മുടെ ആരോഗ്യത്തിന് പിന്നിലെ പ്രധാന ശക്തി അല്ലേ. അപ്പോൾ ഈ ഞായറാഴ്ച പ്രിയപ്പെട്ടവർക്കൊപ്പം ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഈ വീക്കെൻഡ് നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ ഏതാണെന്ന് പറയാനായിട്ട് മറക്കണ്ട, എന്തായാലും എന്നോടും കൂടി ഒന്ന് പറഞ്ഞേക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഐസ്ക്രീം പോലെ സ്വീറ്റ് ആയിട്ടുള്ള നല്ല രസമുള്ളൊരു പാട്ടാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കാം വീക്കെൻഡ് ഡയറിയിൽ മനോഹരമായ ഒരു ഗാനം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിണി വലിയ വിശേഷങ്ങൾ.
1: യെസ് വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. വീക്കെൻഡ് ഡയറിയിലൂടെ ഈ ഒരു ആഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശേഷങ്ങളുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. അങ്ങനെ നമ്മൾ വീക്കെൻഡ് ഡയറിയുടെ അവസാന താളുകളിലേക്ക് ഇങ്ങനെ എത്താൻ പോവാണ് കേട്ടോ. ഈ വാരം അവസാനിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം, അതായത് ജൂലൈ 20, വരാനിരിക്കുന്ന ലോകം മുഴുവൻ ഒറ്റുനോക്കുന്ന ഒരു വലിയ ദിവസത്തെ കുറിച്ച് അഡ്വാൻസ് ആയിട്ട് ഒരു ചെറിയൊരു ഇൻട്രോ കൂടി ഞാൻ തരാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്റർനാഷണൽ മൂൺ ഡേ, അഥവാ അന്താരാഷ്ട്ര ചന്ദ്രദിനം. 1969 ജൂലൈ 20 മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകൂത്തിയത്, അല്ലെ. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നടന്ന ആ ചരിത്ര നിമിഷത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇത് ഈ ഒരു ദിവസം. ഇന്ന് ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യങ്ങൾ ഉൾപ്പെടെ ലോകം ബഹിരാകാശത്ത് പുതിയ ചരിത്രങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ ചെറുപ്പത്തിലാണെങ്കിൽ ഈ ഒരു അമ്പിളിമാമനെ കാണിച്ച് ചോറ് തന്നിരുന്ന ആ കാലം മുതൽ ഇന്ന് ശാസ്ത്രം ചന്ദ്രനെ തൊട്ടറിഞ്ഞ കാലം വരെ മനുഷ്യന് ചന്ദ്രനുള്ള കൗതുകം ഒട്ടും കുറഞ്ഞിട്ടില്ല അല്ലെ. ഇത്ര ഇത്ര ഡെവലപ്മെന്റ് ആണല്ലേ. അപ്പോൾ ആകാശത്തെയും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നോക്കി സ്വപ്നം കാണാനായിട്ട് നിങ്ങളും മടിക്കരുത് കേട്ടോ. കാരണം എന്നെങ്കിലും ഒരിക്കൽ ആ സ്വപ്നങ്ങൾ നമുക്കും സഫലാവും അല്ലെ. അപ്പോൾ എന്തായാലും ഈ വാരത്തിലെ വീക്കെൻഡ് ഡയറിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
0: ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്തിന്റെ ഗാനകോകിലും മധുരമായ ശബ്ദവും അതുല്യമായ ഭാവപ്രകടനവും കൊണ്ട് പതിറ്റാണ്ടുകളായി സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ കലാകാരി എസ് ജാനകി. തമിഴ്, മലയാളം, തെലുഗ്, കന്നഡ, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ. ഓരോ ഗാനത്തിലും വ്യത്യസ്തമായ വികാരങ്ങൾ പകർന്നു നൽകുന്നതിന്റെ ഒരു അത്ഭുതകരമായ കഴിവ് ജാനകി അമ്മയ്ക്കുണ്ട്. പ്രണയവും വിരഹവും സന്തോഷവും സങ്കടവുമെല്ലാം അവരുടെ ശബ്ദത്തിലൂടെ ജീവൻ പ്രാപിച്ചു.

എന്നൊരു ഫീല് നമുക്ക് തരുന്നൊരു പാട്ട്. വയലാർ ശരത് ചന്ദ്രവർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, ചാന്ദുപൊട്ട് എന്ന സിനിമയിലെ ആഴക്കടലിന്റെ എന്ന ഗാനമാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളോടൊപ്പം RG ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ഞാൻ തെലുങ്കിൽ എഴുതും, എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ സംസാരിക്കുമ്പോഴും അത് പാടുമ്പോഴും പറയുമ്പോഴും എനിക്കറിയാത്ത വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെടും. അങ്ങനെ കേട്ട് കേട്ട് ഞാൻ ഓരോ വാക്കും പഠിക്കും. അങ്ങനെ ഏതൊരു ഭാഷയിൽ പാടുമ്പോഴും ഒരു നാച്ചുറാലിറ്റി കളയാതെ, അത് മിസ്സാക്കാതെ പാടാൻ സാധിക്കുന്ന ഒരു അതുല്യ പ്രതിഭ എന്ന് തന്നെ വേണം എസ് ജാനകി അമ്മയെ വിശേഷിപ്പിക്കാൻ. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മലയാള സിനിമയ്ക്കുണ്ടായി. അത്തരത്തിലൊരു ഗാനമാണ് മദനോത്സവം എന്ന സിനിമയിൽ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരിയുടെ സംഗീതം സന്ധ്യ എന്ന പാട്ട്. സന്ധ്യ കണ്ണീരിതെന്തേ സന്ധ്യ. ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യുന്നൊരു ഗായിക. എങ്ങനെയാണ് ഇത്ര ഭംഗിയായി ഓരോ സംഗീത സംവിധായകന്റെയും ആശയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ടൊരു ഉത്തരം കിട്ടും.

താനേ തിരിഞ്ഞും മറിഞ്ഞും. കൊച്ചുകുട്ടിയായപ്പോ തൊട്ട് പാട്ടുകളോടുള്ള ഒരു സ്നേഹം ജാനകിയമ്മയ്ക്ക് വളർന്നു തുടങ്ങി. ഒരു സ്റ്റേജ് ഫിയറും കൂടാതെ വളരെ കോൺഫിഡന്റ് ആയിട്ട് പല പാട്ടുകളും പാടിയിട്ടുണ്ട്. AVM സ്റ്റുഡിയോയിൽ ഓഡിഷന് പോകുമ്പോഴും ഒരു പേടിയും ഇല്ലാതെയാണ് താൻ പാടിയിരുന്നത് എന്ന് ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് അഭിമാനമായിരുന്നു ആ മുഖത്ത് പലപ്പോഴും കണ്ടിരുന്നത്. ഏത് സിറ്റുവേഷൻ പറഞ്ഞു തന്നാലും അത് കൃത്യമായി കേട്ട് എന്താണോ ആ ലിറിക്സ് അതിൽ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി പാടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് വളരെ നിസ്സാരമായി ഓരോ പാട്ടുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും ആ അനുഗ്രഹം എനിക്കുണ്ട് എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഈ ഗായികയുടെ മറ്റൊരു മനോഹര ഗാനം. പി ഭാസ്കരന്റെ വരികൾ, ബാബുരാജ് മാഷ് സംഗീതം നൽകി. അമ്പലപ്രാവ് എന്ന സിനിമയിലെ താനേ തിരിഞ്ഞും മറിഞ്ഞും എന്ന ഗാനം തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. അടുത്തതായി നിങ്ങളോടൊപ്പം ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് വേദനയുള്ള ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതും ജാനകി അമ്മയുടെ ശബ്ദത്തിൽ തന്നെയാണ്. വേദനയുള്ള പാട്ടുകൾ പാടാൻ പാടാണ്, പക്ഷെ വേദനയുള്ള പാട്ടുകൾ പാടുമ്പോൾ ഒരിക്കലും നമ്മൾ കരയാൻ പാടില്ല. ആ കരച്ചില് പുറത്ത് കാണിക്കാതെ ആ വേദന മുഴുവൻ ഉൾക്കൊണ്ടൊരു പാട്ട് പാടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അല്ലേ. കരയാൻ പാടില്ല, വേദന ഉൾക്കൊണ്ട് പാടണം എന്നൊരു പാട്ടിനെ പറ്റി പറഞ്ഞാൽ കൂടുതൽ ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു സംഗീത സംവിധായകന് അത് ഏറ്റവും ഭംഗിയായി പാടാൻ ജാനകി അമ്മയുടെ കൈകളിൽ അത് ഭദ്രമാണ്. അത്തരത്തിലൊരു പാട്ടാണ് പി ഭാസ്കരന്റെ വരികളിൽ ബാബുരാജൻ മാഷ് സംഗീതം ചെയ്ത് തറവാട്ടമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി. ആ പാട്ട് ശ്രദ്ധിച്ചു കേട്ടാൽ നമുക്ക് ആ വേദന ശരിക്കും മനസ്സിലാവും. ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ് ഓൺ അഹ്ലിയ FM.

പാട്ടുകൾ വ്യക്തിജീവിതവുമായി ഒരുപാട് അടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷേ ചില പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി നമ്മൾ അതിനെ വല്ലാതെ അങ്ങ് കൂട്ടിയിണക്കും. അത്തരത്തിൽ വളരെ വേദന തരുന്ന ഒരു പാട്ടാണ് ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞ കഥയിലെ കഥാനായകൻ, കാർത്തിക എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട്. മകനെയും ഭർത്താവിനെയും ഒക്കെ ഓർക്കുന്ന, കണ്ണ് നിറയ്ക്കുന്ന ഒരു പാട്ട്, അങ്ങനെയാണ് ജാനകിയമ്മയ്ക്ക് ഇത്. എന്തായാലും ഈ പാട്ടും കൂടെ നമുക്ക് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, MS ബാബുരാജ് മാഷിന്റെ സംഗീതം, കാർത്തിക എന്ന സിനിമയ്ക്ക് വേണ്ടി കൺമണിയെ കരയാതുറങ്ങുക എന്ന പാട്ട്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം RJ ഹീരോ.

ഒരുപാട് ഭാഷകളിൽ ജാനകിയമ്മ പാടിയിട്ടുണ്ടെങ്കിലും ചില പാട്ടുകൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അത്തരത്തിലൊരു ഗാനമാണിത്. എസ് പി ബി ജാനകി ഡ്യുവറ്റ് സോങ്ങുകൾക്ക് എന്നും ഒരു സ്പെഷ്യാലിറ്റി ഉള്ള പോലെ തോന്നാറുണ്ട്. അതിന്റെ കൂടെ ഇളയരാജയുടെ സംഗീതം കൂടി വരുമ്പോൾ അത് പിന്നെ ഒരുപടി മേലെ തന്നെയാണ്. 6 to 60 വരെ എന്നൊരു തമിഴ് ചിത്രം. രജനീകാന്തിന്റെ ഈ സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കുണ്ട്, കൺമണിയെ കാതൽ എന്നത്. ഒരു വേറിട്ട ശബ്ദത്തോടെ, ഒരു വേറിട്ട വികാരത്തോടെ പാടുന്ന ഈ പാട്ട് തീർച്ചയായിട്ടും ഒരു ജാനകിയമ്മ ശബ്ദത്തിന്റെ ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ ആൻഡ് എക്സ്പ്ലോറേഷൻ തന്നെയാണ്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകളും അതിൻ്റെ വരികളും അത് രണ്ടും കോർത്തിണക്കുമ്പോൾ തന്നെയാണ് ഒരു പാട്ട് പൂർണ്ണമാവുന്നത്. എന്നാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ശാരികേ എൻ ശാരികേ. ഈ പാട്ടിൻ്റെ വരികൾക്ക് എന്തോ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതുപോലെ ഈണവും വരികളും എന്തോ ഒന്ന് കണക്ട് ആവുന്നില്ല എന്ന് അങ്ങനെ ഒരു ക്രൈസിസിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ജാനകിയമ്മയ്ക്കൊരു ഐഡിയ തോന്നി. മാതളപ്പൂ എന്ന വാക്ക് ഈ പാട്ടിൽ ചേരുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പാടിയാൽ ചേരില്ലേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ജാനകിയമ്മ പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ശാരികേ എന്ന പാട്ടും അതിലെ ആ മാതളപ്പൂ വരികളും. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ അറിയാം അതിൻ്റെ താളം എങ്ങനെയാണ് ആ വാക്കിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആ താളം ഒന്ന് പോസ് ചെയ്ത് പാടിയിട്ടുള്ളത് എന്നുള്ളത്. ഇനി ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സ്വപ്നം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വിയുടെ വരികൾ, സലീൽ ചൗധരിയുടെ സംഗീതം. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിതാർജി ഹീര സ്റ്റേജ്.

ഒരുപാട് നല്ല തമിഴ് പാട്ടുകളുണ്ടെങ്കിലും നിങ്ങൾ കേൾപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സിനിമയിലെ പാട്ടാണ് പാതൈ തിരിയത് പാറ് എന്ന സിനിമയിലെ പാട്ട്. ഒരു ഹിറ്റ് സോങ് തന്നെയാണ് എം ബി ശ്രീനിവാസൻ എന്ന മ്യൂസിക് ഡയറക്ടറുടെ ഒരുപാട് നല്ല പാട്ടുകളിൽ ഒന്ന് എന്ന് തന്നെ പറയണം. എസ് ജാനകിയും പി ബി ശ്രീനിവാസനും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു പഴയ സൗണ്ടിങ് ആണെങ്കിലും നിങ്ങൾ ആ പാട്ടിന്റെ ഒരു ഭംഗി ആസ്വദിക്കണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ പാട്ട് കേൾപ്പിക്കുന്നത്. എസ് ജാനകിയമ്മ എന്ന പ്രതിഭയുടെ ആ ടോണിലുള്ള ഡിഫറൻസും ഓരോ പാട്ടിനും വാക്കിനും കൊടുക്കുന്ന സ്ട്രെസ്സും ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഫ്ലോയും ഈ പാട്ടിൽ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ തമിഴ് പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ സ്റ്റേ.

ഒരുപാട് പാട്ടുകൾ ജാനകിയമ്മയുടെ കേട്ടിട്ടുണ്ടെങ്കിലും എന്നെ ഞെട്ടിച്ചൊരു പാട്ട് എന്ന് പറയാനാണ് ഈ പാട്ടിനെ കുറിച്ച് എനിക്ക് ആഗ്രഹം. ചന്ദ്രന്റെ പ്രഭയിൽ ചന്ദനമഴയിൽ. ജാനകിയും കമുകര പുരുഷോത്തമനും ചേർന്ന് പാടിയിട്ടുള്ളൊരു പാട്ടാണത്, സ്നേഹദീപം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഈ പാട്ടിൽ ഒരുപാട് ഹൈ നോട്ട്സും ലോ നോട്ട്സും ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു ഭംഗി വളരെ മനോഹരമായി എടുത്തു കാണിക്കുന്ന ഒരു പാട്ട് എന്ന് വേണം ഈ പാട്ടിനെ പറ്റി പറയാൻ. ഞാൻ ഈ അടുത്താണ് ഈ പാട്ട് കേട്ടത്, ഞെട്ടിപ്പോയെന്ന് തന്നെ പറയണം. അത് പാടുന്നത് കേൾക്കാനും ആ നോട്ടുകളെ അനായാസമായി ഹിറ്റ് ചെയ്യുന്നത് കേൾക്കാനുമുള്ളൊരു സുഖം ഈ പാട്ട് മനോഹരമായി പാടിയത് നിങ്ങൾ കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ പാട്ട് അറിയാവുന്നവർക്ക് ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷേ കേട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ട് കേൾക്കണം എന്നാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. എം ബി ശ്രീനിവാസൻ കമ്പോസ് ചെയ്ത് പി ഭാസ്കരൻ്റെ വരികൾക്ക് സ്നേഹദീപം എന്ന സിനിമയിലെ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

മൗനരാഗം എന്ന സിനിമയിലെ പാട്ടാണിത്. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള പാട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണിത്. ആൻഡ് ഒരുപാട് പേര് ഈ പാട്ട് റീക്രിയേറ്റ് ചെയ്തും അല്ലെങ്കിൽ പല റിയാലിറ്റി ഷോകളിലും സ്റ്റേജ് ഷോയിലൊക്കെ പാടി കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു സുഖം നമുക്ക് ശരിക്കും കിട്ടണമെങ്കിൽ ഒരിച്ചിരി പാടാണ്. കാരണം ഈ പാട്ട് പാടി ഫലിപ്പിക്കാൻ കുറച്ച് പാടാണെന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ നോട്ട്സും ഈ പാട്ടിൻ്റെ ഒരു ഒരു ഒഴുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് അത്ര എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന ഒരു പാട്ടിലാണ്. പക്ഷേ ജാനകിയമ്മ എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം ഈ റേഞ്ചൊക്കെ വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു പാട്ടോടു കൂടിയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ചിന്ന ചിന്ന വണ്ണക്കുയിൽ, മൗനരാഗം എന്ന സിനിമയിൽ വാലിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, ഈ ഒരു മനോഹരമായ ഗാനത്തോടുകൂടി ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീര. On Ahalya FM, stay tuned.

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.